0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ടെത്തിയും വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതിമത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-766-844. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.

ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാ മനുഷ്യരും പലപ്പോഴും പറയുന്നൊരു വാചകമുണ്ട്, ഞാൻ ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്, എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ്, എൻ്റെ ഭർത്താവിന് വേണ്ടിയാണ്, കുടുംബത്തിന് വേണ്ടിയാണ്, സമൂഹത്തിന് വേണ്ടിയാണ്. ഇതൊക്കെ നല്ലതാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷേ നമുക്ക് വേണ്ടിയും നാം ജീവിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ആദ്യം നാം ജീവിക്കേണ്ടത് നമുക്ക് വേണ്ടി തന്നെയാണ്. കാരണം നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി സന്തോഷപൂർവ്വം ജീവിക്കാനാകണമെങ്കിൽ നമുക്ക് നമ്മളെ സന്തോഷിപ്പിക്കാനാവണം. ഒരു വാഹനത്തിൽ അഞ്ചുപേരെ കയറ്റിക്കൊണ്ടു പോകുന്ന വാഹനം സന്തോഷപൂർവ്വം ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അതിനാവശ്യമായ ഇന്ധനം അതിൽ നിറയ്ക്കേണ്ടതുണ്ട്. അല്ലാതെ കയറിയിരിക്കുന്നവരുടെ സന്തോഷത്തിനല്ല വാഹനം ഓടുന്നത്, അതിൽ നിറയ്ക്കുന്ന സന്തോഷത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും ഇന്ധനം കൊണ്ടാണ്. അതുപോലെ തന്നെ എത്ര തിരക്കായാലും എന്തെല്ലാം ജോലികളുണ്ടായാലും നമ്മുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കുന്ന ചിലതിനൊക്കെയായി കുറച്ചു സമയം നാം മാറ്റിവെക്കണം. അത് നല്ല ഗാനങ്ങൾ കേൾക്കുന്നതാണെങ്കിൽ, വായനയാണെങ്കിൽ, ഗാർഡനിങ് ആണെങ്കിൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സൗഹൃദ സംഭാഷണങ്ങളാണെങ്കിൽ, അതിനൊക്കെയായി കുറേ സമയം നമ്മുടെ ജീവിതത്തിൽ മാറ്റിവെക്കേണ്ടതുണ്ട്. നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണം നാം തന്നെ കണ്ടെത്തി നമ്മുടെ ആത്മാവിന് നൽകേണ്ടതാണ്. മറ്റൊരാൾക്ക് നമ്മുടെ ശരീരത്തിനെ നൽകാനാവും, ആത്മാവിന് നൽകാനാവില്ല. തിരിച്ചറിയുന്നത് ഗുണകരമാണ്. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.

ശുഭദിന ചിന്തകൾ. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സാമൂഹിക മാധ്യമ വീഡിയോയിലൂടെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. പ്രമുഖ സാങ്കേതിക വിദ്യാ വിദഗ്ധൻ നന്ദൻ നിലേക്കനിയുടെ അധ്യക്ഷതയിൽ രൂപീകരിച്ച സമിതിയിൽ മുൻ ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ തപൻ ദേക്ക, ISRO മുൻ ചെയർമാൻ എസ് സോമനാഥ്, IIT മദ്രാസ് ഡയറക്ടർ വി കാമകോടി, മുൻ വിദ്യാഭ്യാസ സെക്രട്ടറി അനിത കർവാൾ, ലോജിസ്റ്റിക്സ് വിദഗ്ധൻ അമൃത്ലാൽ മീണ എന്നിവരും അംഗങ്ങളാണ്. രാജ്യത്തെ പരീക്ഷാ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൽ ദൌത്യസേന ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും ഇതിന്റെ ശിപാർശകളുടെ അടിസ്ഥാനത്തിൽ ഭാവിയിലെ പരീക്ഷകളുടെ വിശ്വാസ്യത ഉറപ്പാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ പരീക്ഷാ സംവിധാനം തികച്ചും വിശ്വസനീയവും സുതാര്യവും സാങ്കേതികവിദ്യയുടെ പരമാവധി ഉപയോഗം ഉറപ്പാക്കുന്നതുമായിരിക്കണമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. മത്സരപരീക്ഷകളുടെ വിശ്വാസ്യത കാത്തുസൂക്ഷിക്കുന്നതിനും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി സംരക്ഷിക്കുന്നതിനും ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. 2024 പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ നിയമം ഭേദഗതി ചെയ്യുകയാണ് ബില്ലിന്റെ ലക്ഷ്യം. ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ ക്രമക്കേടുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകളിൽ കർശന ശിക്ഷ ഉറപ്പാക്കുകയും അതിവേഗ കോടതികൾ സ്ഥാപിക്കുകയും ചെയ്യുന്ന കരട് ബില്ലിന് വെള്ളിയാഴ്ച കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ രാജ്യത്തെ യുവജനങ്ങൾക്ക് നിർണായക പങ്കുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വികസിത ഇന്ത്യയുടെ ചാലകശക്തിയും അതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളും യുവതയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിലെ പങ്കാളികളെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ഡെസ്ക് റിപ്പോർട്ട്.
1: ദേശീയ വെല്ലുവിളികൾ നേരിടുന്നതിലേക്കും പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിലേക്കും യുവജനങ്ങളുടെ ഊർജ്ജം വിനിയോഗിക്കുമ്പോൾ രാജ്യത്തിന്റെ ഭാവി കൂടുതൽ ശോഭനമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. യുവാക്കൾ നാടിന്റെയും സമൂഹത്തിന്റെയും അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ അത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനത്തിലേക്ക് ഇന്ത്യയുടെ യാത്ര ശക്തിപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി സൂചിപ്പിച്ചു. രാജ്യത്തെ അതിർത്തി ഗ്രാമങ്ങൾ സന്ദർശിക്കാനും അവയെക്കുറിച്ച് മനസ്സിലാക്കാനും അവിടെ സജീവമായി ഇടപെടാനും യുവാക്കളെ പ്രചോദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വികസിത് വൈബ്രന്റ് വില്ലേജ് പദ്ധതി ആവിഷ്കരിച്ചത്. പദ്ധതിക്ക് മികച്ച പ്രതികരണമാണ് യുവാക്കളിൽ നിന്ന് ലഭിച്ചതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. വികസിത ഭാരതത്തിന്റെ അടിസ്ഥാനം വികസിത ഗ്രാമങ്ങളാണെന്നും ഈ ലക്ഷ്യം കൈവരിക്കുന്നതിൽ യുവാക്കൾക്ക് നിർണായക പങ്കുണ്ടെന്നും നരേന്ദ്രമോദി പറഞ്ഞു.
0: ഇന്ന് മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം അനുസ്മരണ ദിനം. ഇന്ത്യയുടെ മിസൈൽമാനായി അറിയപ്പെടുന്ന അബ്ദുൽ കലാമിന്റെ ചരമവാർഷികമാണ് ജൂലൈ 27 അനുസ്മരണ ദിനമായി ആചരിക്കുന്നത്. ഡോക്ടർ കലാമിനോട് ആദരസൂചകമായി ഈ ആഴ്ച ഗുരുപൂർണിമ പുണ്യോത്സവം ആഘോഷിക്കുമെന്ന് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ അറിയിച്ചിരുന്നു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി ഇന്നലെ നടത്തിയ പരിശോധനയിൽ 64 കേസുകളിലായി 75 പേർ കൂടി അറസ്റ്റിലായി. ഇതോടെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി എടുത്ത കേസുകളുടെ എണ്ണം 7980 ഉയർന്നു. ആകെ 8589 പേരെ അറസ്റ്റ് ചെയ്തു. 6389 ഗ്രാമിലധികം MDMA 726 കിലോയിലധികം കഞ്ചാവും 4626 ഗ്രാമിലധികം ഹാഷിഷ് ഓയിലും ഇതുവരെ പിടിച്ചെടുത്തു. മന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് കാസർഗോഡ് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാവിലെ 9 വിദ്യാനഗറിലെ പൊതുപരിപാടിയിൽ പങ്കെടുത്ത ശേഷം നായന്മാർമൂല TAHSSൽ ഓപ്പറേഷൻ തൂഫാൻ ജില്ലാതല ഉദ്ഘാടനവും മന്ത്രി നിർവഹിക്കും. KM അഭിജിത്ത് MLA ഓഫീസ് വൈകിട്ട് കോഴിക്കോട് കല്ലാച്ചിക്ക് സമീപം മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മുഖ്യാതിഥിയാകും. കണ്ണൂർ നഗരത്തിലെ ഗതാഗത പ്രശ്നം പരിഹരിക്കുന്നതിനും സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പദ്ധതി, ചൊവ്വാ മേൽപ്പാലം ഉൾപ്പെടെ പൊതുമരാമത്ത് പ്രവൃത്തികളുടെ പുരോഗതി വിലയിരുത്തുന്നതിനും മന്ത്രി PK ബഷീറിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് നാളെ അവലോകന യോഗം ചേരും. കണ്ണൂർ ജില്ലാ ഭരണകൂടം, പൊതുമരാമത്ത് ദേശീയപാതാ ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് TO മോഹനൻ MLA അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും പശ്ചിമബംഗാൾ, വടക്കൻ ഒഡീഷ തീരങ്ങൾക്കും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനാൽ വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കോമൺവെൽത്ത് ഗെയിംസിൽ വനിതാ ഭാരോദ്വഹനത്തിൽ മീരാഭായ് ചാനു സ്വർണം നേടി. ഗ്ലാസ്ഗോയിൽ വനിതകളുടെ 48 കിലോ വിഭാഗത്തിലാണ് മീരാഭായ് ചാനുവിന് സ്വർണം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രി അമിത്ഷാ എന്നിവർ മീരാഭായ് ചാനുവിനെ അഭിനന്ദിച്ചു. ഈ വർഷത്തെ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ ആദ്യ സ്വർണ മെഡലാണിത്. രാജ്യത്തിനുവേണ്ടി സ്ഥിരമായി മെഡൽ നേടുന്ന ചാനുവിന്റെ പ്രകടനങ്ങൾ അസാധാരണമായ സമർപ്പണത്തെയും പരിശ്രമത്തെയും പ്രതിഫലിപ്പിക്കുന്നതാണെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യൻ ഭാരോദ്ധനത്തിലെ മഹത്തായ അധ്യായമാണിതെന്നും മീരാഭായ് ചാനു ഓരോ ഇന്ത്യക്കാരനും പ്രചോദനമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കോമൺവെൽത്ത് ഗെയിംസിൽ ഹാട്രിക് സ്വർണ്ണ മെഡലുകൾ നേടുന്ന ഇന്ത്യയുടെ ആദ്യ ഭാരോദ്ധഹന താരമെന്ന നിലയിൽ ചാനുവിന്റെ പേര് ചരിത്രത്തിൽ ഇടം നേടിയതായി അമിത്ഷായും സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ 60 കിലോ വിഭാഗത്തിൽ ഇന്ത്യൻ ഭാരോദ്ധഹന താരം ശ്രീകാന്ത സിംഗ് ചനമ്പം വെള്ളിമെഡലും ഹെവി വെയ്റ്റ് വിഭാഗത്തിൽ ജണ്ടുകുമാർ വെങ്കലവും നേടിയിട്ടുണ്ട്. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ വെള്ളിമെഡൽ നേടിയ ഇന്ത്യയുടെ പുരുഷ ഭാരോദ്ധഹന താരം ഋഷികാന്ത സിംഗ് ചനമ്പത്തെ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അഭിനന്ദിച്ചു. ഇന്ത്യക്കായി ഉയർന്ന തലത്തിൽ മെഡൽ കരസ്ഥമാക്കിയ ചാനമ്പത്തിന്റെ നേട്ടങ്ങൾ രാജ്യത്തെ അഭിമാനഭരിതമാക്കിയിട്ടുണ്ടെന്നും വരും വർഷങ്ങളിൽ അദ്ദേഹത്തിന് കൂടുതൽ വിജയം ആശംസിക്കുന്നതായും ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. ഹരാരയിൽ ആതിഥേയരായ സിംബാബ്വെയെ 35 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ ജയം. ഇന്ത്യ ഉയർത്തിയ 193 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന സിംബാബ്വെയ്ക്ക് 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 157 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. മസ്തിഷ്ക മരണത്തെ തുടർന്ന് മരിച്ച പ്രശസ്ത സീരിയൽ നാടക നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ മുരുകൻ പനവിള 5 പേർക്ക് പുതുജീവനേകും. കരൾ, ഹൃദയവാൽവ്, 2 നേത്രപടലങ്ങൾ, ചർമ്മം എന്നിവയാണ് ദാനം ചെയ്തത്. മാതൃകാപരമായ തീരുമാനമെടുത്ത മുരുകന്റെ കുടുംബാംഗങ്ങളെ മന്ത്രി കെ മുരളീധരൻ ആദരമറിയിച്ചു. കുടുംബത്തിന്റെ വിയോഗത്തിൽ പങ്കുചേരുന്നതായും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് ബേപ്പൂർ മാറാടിന് സമീപം വെളിച്ചെണ്ണമില്ലിൽ തീപിടുത്തമുണ്ടായി. ഇന്നലെ രാത്രിയുണ്ടായ തീപിടുത്തത്തിൽ കെട്ടിടത്തിന്റെ മേൽക്കൂര ഉൾപ്പെടെ കത്തിനശിച്ചു. ശ്രീരാമപാദമുദ്രയും ജടായു ശില്പവുമൊക്കെയായി രാമായണ കഥാസന്ദർഭങ്ങളുടെ ദൃശ്യാനുഭവം സമ്മാനിക്കുന്നതാണ് കൊല്ലം ജടായുപാറയിലെ കോദണ്ഡ രാമസ്വാമി ക്ഷേത്രദർശനം. രാമായണ മാസത്തിൽ ധാരാളം വിശ്വാസികൾ ക്ഷേത്രദർശനത്തിനെത്തുന്നു. കൂടുതൽ വിവരങ്ങളുമായി കൊല്ലത്തുനിന്ന് നീരജ് ലാൽ.
2: കൊല്ലം ജില്ലയിലെ ചടയമംഗലത്താണ് രാമായണ കഥയുമായി ബന്ധപ്പെട്ട ജടായുപാറ. ജടായുപാറ മുകളിലെ നിലയ്ക്കാത്ത കാറ്റും കാഴ്ചകളും സന്ദർശകരുടെ മനസ്സിൽ രാമായണ കഥാമുഹൂർത്തങ്ങൾ നിറയ്ക്കും. രാവണൻ സീതാദേവിയെ അപഹരിച്ചുകൊണ്ട് പുഷ്പക വിമാനത്തിൽ പോകവേ തടഞ്ഞ് ധീരമായി പോരാടിയ പക്ഷിശ്രേഷ്ഠൻ ജടായു രാവണന്റെ ചന്ദ്രഹാസം കൊണ്ടുള്ള വെട്ടേറ്റ് വീണതും പിന്നീട് ശ്രീരാമനെത്തി ജടായുവിന് മോക്ഷം നൽകിയതും ഈ പാറമുകളിലാണെന്ന് വിശ്വസിക്കുന്നു. കൂറ്റൻ ജടായു ശില്പത്തിനടുത്താണ് ശ്രീ കോദണ്ഡ രാമക്ഷേത്രം. പ്രധാന പ്രതിഷ്ഠയായ ശ്രീരാമ വിഗ്രഹത്തിന് 13 അടി ഉയരമുണ്ട്. സീതാദേവി, ലക്ഷ്മണൻ, വീരജടായു തുടങ്ങിയ ഉപദേവതാ പ്രതിഷ്ഠകളുമുണ്ട്. ശ്രീരാമന്റെ ഇടതുപാദം പാറമുകളിൽ പതിഞ്ഞതെന്ന് വിശ്വസിക്കുന്ന അടയാളം പവിത്രമായി കാണുന്നു. രാമായണ മാസത്തിൽ വിശ്വാസികൾ കുടുംബസമേതം ക്ഷേത്രദർശനം നടത്തി പുരാണ കഥാസന്ദർഭങ്ങൾ പുതുതലമുറയ്ക്ക് വിശദീകരിച്ചു നൽകാൻ ഇഷ്ടപ്പെടുന്നു.
0: ഈ മാസം 30 മുതൽ ഓഗസ്റ്റ് 2 വരെ ഇരുവഞ്ഞിപ്പുഴയിലും ചാലിപ്പുഴയിലുമായി സംഘടിപ്പിക്കുന്ന മലബാർ റിവർ ഫെസ്റ്റിവൽ രാജ്യാന്തര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ പ്രചരണാർത്ഥം സൺഡേ ഫൺ റൈഡ് ബുള്ളറ്റ് യാത്ര സംഘടിപ്പിച്ചു. കാലിക്കറ്റ് ബുള്ളറ്റ് ക്ലബിന്റെയും ഫോഗി മൌണ്ടൻ അമ്യൂസ്മെന്റ് പാർക്ക് ആൻഡ് റിസോർട്ടിന്റെയും സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. എലത്തൂർ MLA വിദ്യാ ബാലകൃഷ്ണന് മന്ത്രിസ്ഥാനം വാഗ്ദാനം നൽകി തട്ടിപ്പിന് ശ്രമിച്ച കേസിൽ പിടിയിലായ 2 ഡൽഹി സ്വദേശികളെ കോഴിക്കോട്ടെത്തിച്ചു. ഈസ്റ്റ് ഡൽഹി സ്വദേശികളായ ഗൌരവ്, നിതിൻകുമാർ എന്നിവരെ കഴിഞ്ഞ ബുധനാഴ്ചയാണ് കോഴിക്കോട് സിറ്റി സൈബർ ക്രൈം പോലീസ് ഡൽഹി ഗാസിപ്പൂരിൽ അറസ്റ്റ് ചെയ്തത്. വർഷങ്ങളായി വാടക വീടുകളിൽ കഴിഞ്ഞ രോഗികളായ വിദ്യാർത്ഥികൾക്ക് സമഗ്ര ശിക്ഷ കേരള അർബൻ സൌത്ത് റിസോർട്ട് സെന്റർ സ്നേഹ വീടൊരുക്കി. മസ്കുല ഡിസ്ട്രോഫി രോഗം ബാധിച്ച ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 12ാം ക്ലാസ് വിദ്യാർത്ഥിനിക്കും മീഞ്ചന്ത ഗവൺമെന്റ് ഹൈസ്കൂൾ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിക്കുമാണ് വീടൊരുക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് പരീക്ഷാ പരിഷ്കരണങ്ങൾക്ക് ഉന്നതാധികാര ദൌത്യസേന രൂപീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ ഭേദഗതി ബിൽ 2026 ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ രാജ്യത്തെ യുവജനങ്ങൾക്ക് നിർണായക പങ്കുണ്ടെന്ന് പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോമൺവെൽത്ത് ഗെയിംസ് വനിതാ ഭാരോദ്വഹനത്തിൽ മീരാഭായ് ചാനുവിന് സ്വർണം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: ദൈവമേ, കൂടുതൽ കഷ്ടപ്പെടുത്താതെ ലക്ഷ്മിക്കുട്ടിയുടെ ജന്മം അങ്ങ് എടുത്താ മതിയായിരുന്നു.
1: ഓ, അതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലാണോ എല്ലാം ഈശ്വര കൽപ്പന പോലെ നടക്കും?
0: അവളോട് ആരെല്ലാം ആവർത്തിച്ച് പറഞ്ഞതാ രണ്ടാമതൊരു വിവാഹം കഴിക്കാന്? ഭർത്താവ് മരിക്കുമ്പോ അവക്ക് കഷ്ടിച്ച് 23 വയസ്സേ ഉള്ളൂ.
1: അവൾ അന്ന് പറഞ്ഞത് ഞാൻ മോനെ വളർത്തി പഠിപ്പിച്ചങ്ങ് കഴിഞ്ഞോളാവുന്നു.
0: അന്ന് അവിടെ അച്ഛനും അമ്മയും ഒക്കെ ജീവിച്ചിരുന്ന കാലവാ, ഒന്നും അറിയണ്ടായിരുന്നു. മോനെ പഠിപ്പിച്ച് ജോലിയും കിട്ടി കല്യാണവും കഴിപ്പിച്ച്. എന്നിട്ട് എന്തിയേ മോന്, കല്യാണം കഴിഞ്ഞ് അവൻ ലണ്ടനിലേക്ക് ഭാര്യയും കൂട്ടി അങ്ങ് പോയി.
1: വിദേശത്ത് പോയ മക്കളും അന്യന്റെ ഇരിക്കുന്ന കാശും അത്യാവശ്യത്തിന് ഉപകരിക്കത്തില്ലെന്ന് പഴയ ആൾക്കാർ പറഞ്ഞത് എന്ത് ശരിയാ?
0: അതെ, അയലത്തുകാരും അകന്ന ബന്ധുക്കളും എത്ര നാള് നോക്കും?
1: അത് സീരിയസ് ആണെന്നും പറഞ്ഞ പലരും ആ ചെറുക്കനെ വിളിച്ച് പറഞ്ഞല്ലേ. അവനെല്ലാം മൂള് കേൾക്കുന്നല്ലേ, നാട്ടിലേക്ക് വരുന്ന കാര്യം പിണ്ടത്തില്ല.
0: ഓ, വന്നാ തന്നെ എത്ര പരമാവധി പോയാൽ 1-2 ആഴ്ച നിക്കും, പിന്നെ അങ്ങ് മടങ്ങിപ്പോകും.
1: ഇക്കണക്കിന് ലക്ഷ്മിക്കുട്ടി മരിച്ചാലും അവൻ 1 ആഴ്ച കഴിഞ്ഞ നാട്ടിലെത്തൂ.
0: ഓ, എന്തോ കാര്യത്തിനാ അവനെ അറിയിക്കുന്നത്?
1: ഓംനേഷന് കൊടുക്കാനുള്ള കാശും മരുന്ന് മേടിക്കാനുള്ള കാശും ഒക്കെ അയച്ചു കൊടുക്കുന്നു പോലും.
0: വാർദ്ധക്യ കാലത്ത് ഒരു തള്ള സുഖമില്ലാതെ കിടക്കുമ്പോ അവരാഗ്രഹിക്കുന്നത് ആ മക്കളുടെ സാമീപ്യവാ.
1: ഇക്കണക്കിന് നോക്കുമ്പോ ഉറങ്ങിക്കിടക്കുമ്പോ മരിക്കുന്നവരെന്ത് ഭാഗ്യവാന്മാരാ.
0: വിദേശത്ത് ജോലിക്ക് പോകുന്നതിന് കുറ്റം പറയാനൊക്കത്തില്ല. ഇന്നത്തെ കാലത്ത് എത്ര പഠിത്തം ഉണ്ടായാലും നാട്ടിലൊരു ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല.
1: പറയിടിലൊക്കെ കഴിഞ്ഞോ ശിവാനന്ദാ?
0: നീ എന്തിനാ ചിരിച്ചേ? ചിരിക്കേണ്ട കാര്യമല്ലോ, ഞങ്ങള് പറഞ്ഞില്ലല്ലോ.
2: പറയിടിയിലും തീർന്ന് വഴക്കിടിയിലും നടന്നു.
0: ക്ഷേത്ര സമിതിയിൽപ്പെട്ടവര് തമ്മിലടിച്ചോ?
2: പറയിടിയിൽ നടന്ന സ്ഥലത്തൊക്കെ ചെണ്ടക്കാര് ദക്ഷിണ മേടിച്ചോട്ടെ.
1: ആ കാശ് ഭരണസമിതിക്കാർക്ക് വേണമെന്ന് പറഞ്ഞോ?
0: അല്ല ശിവാനന്ദ, ഈ ചെണ്ടക്കാർക്ക് ദക്ഷിണ കൊടുക്കുന്ന ഏർപ്പാട് പണ്ടില്ലായിരുന്നല്ലോ.
2: അങ്ങനെ കൊടുക്കണമെന്ന നിയമം ഒന്നുമില്ല. ഇപ്പൊ പിന്നെ ആന ഒഴികെ ബാക്കി എല്ലാവർക്കും ദക്ഷിണ കൊടുക്കും.
0: എന്നാ പിന്നെ അടുത്ത തവണ തൊട്ട് ആനയും തുമ്പിക്കൈ നീട്ടാൻ പരിശീലനം കൊടുക്കട്ടെ.
2: എന്തോ ആയാലും ചെണ്ടക്കാരിൽ ഒരാള് ദക്ഷിണ മേടിക്കും, വൈകിട്ട് കിട്ടിയ ദക്ഷിണ എല്ലാടെ 3 വീതിക്കും.
1: ചെണ്ടക്കാര് 3 പേരുണ്ടായിരുന്നോ?
2: ഉണ്ടായിരുന്നു. ലാസ്റ്റ് ദിവസം കാശ് വീതം വെച്ചപ്പോ കുറവ് വന്നു. അതിനെ ചൊല്ലി ചെണ്ടക്കാര് തമ്മിൽ വഴക്കായി.
0: കാശ് എങ്ങനെ കുറഞ്ഞ്? പ്രധാന ചെണ്ടക്കാരൻ ഒളിപ്പിച്ചു വെച്ചതാണോ?
2: ആണെന്ന് ബാക്കിയുള്ളവര് പറയുന്നു. പക്ഷേ പ്രധാന ചെണ്ടക്കാരൻ പറഞ്ഞത് പല വീട്ടിന്നും 5 വെച്ച കിട്ടിയിട്ടുള്ളതാണ്.
1: അല്ല, ഭരണസമിതിക്കാരും ഈ പ്രശ്നത്തിൽ ഇടപെട്ടില്ലയോ?
2: അവരാരും അഭിപ്രായമൊന്നും പറഞ്ഞു.
0: ദക്ഷിണ മിനിമം എത്ര രൂപ കിട്ടുമെന്ന് പറഞ്ഞാണോ ചെണ്ടക്കാരെ ബുക്ക് ചെയ്തത്?
2: അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. വിളിച്ച ചെണ്ടക്കാരെ ഇനി മുതൽ വിളിക്കണ്ടെന്ന് കമ്മിറ്റിക്കാര് പറയുന്നത് ഞാൻ കേട്ടു.
0: അതിന് പകരം കമ്മിറ്റിക്കാര് ചെണ്ടയടിക്കുവോ?
1: പുതുതായി വിളിക്കുന്നവന് ദക്ഷിണ മേടിക്കത്തില്ലെന്ന് ഉറപ്പ് വല്ലതും ഉണ്ടോ?
2: ഓ, എന്തോ ആയാലും നാണക്കേടായി പോയി.
0: എടാ ശിവാനന്ദ, ദക്ഷിണ യഥാർത്ഥത്തിൽ കൊടുക്കേണ്ടത് ആർക്കാ?
2: അത് പണ്ടൊക്കെ പൂജാരിക്ക് മാത്രമേ കൊടുക്കത്തുള്ളായിരുന്നു.
1: വീട്ടുകാർക്ക് മനസ്സുണ്ട്, വരുന്നവർക്കൊക്കെ കൊടുക്കാം, പക്ഷെ ചോദിച്ചു വാങ്ങരുത്.
0: എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സർക്കാർ ഓഫീസിലെ ജീവനക്കാർക്ക് മാസാമാസം ശമ്പളം കിട്ടുന്നില്ലേ? എന്നിട്ടും പലരും ഓഫീസിൽ ചെല്ലുമ്പം അവരോട് ചോദിച്ചു വാങ്ങുന്നതോ?
2: അതുപോലാണോ അമ്മാവി ഇത്?
0: പിന്നല്ലാതെ ഭക്തിയും വിശ്വാസവും ഒക്കെ ഇപ്പൊ കാശിന്റെ അടിസ്ഥാനത്തിലാ. കാശ് വീഴാൻ അവസരം കിട്ടിയാൽ ആരും അത് നഷ്ടപ്പെടുത്തത്തില്ല. ശർക്കര കുടത്തിൽ കൈ വീണാൽ നക്കിത്തുടയ്ക്കും കുടത്തോടെ മുക്കും വിദ്വാൻമാർ.
3: നെല്ലും പതിരും തയ്യാറാക്കി അവതരിപ്പിച്ചത് വടക്കുംതല ശ്രീകുമാർ. ശബ്ദം നൽകിയവർ വടക്കുംതല ശ്രീകുമാർ, താമരക്കുളം മണി, വിദ്യാസാഗർ.

0: ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. ഇത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യയാണ്. അപ്പം ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഇന്ന് ജൂലൈ 27 തിങ്കളാഴ്ച. ജൂലൈ 27 ഒരു വിശേഷ ദിവസം എന്ന് ഇന്ന് നമുക്ക് പറയാൻ പറയുന്നത്. ഇന്ന് നമ്മളുടെ ഇന്ത്യയുടെ പ്രസിഡന്റായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ചരമദിനം കൂടിയാണ് ഇന്ന്, കേട്ടോ. അപ്പം ഇന്ന് ജൂലൈ 27 തിങ്കളാഴ്ചയായിട്ട് നമുക്ക് ഇന്ന് ആദ്യത്തെ ഒരു തുടക്കം, നല്ലൊരു തുടക്കം ഇന്ന് നമുക്ക് ഉണ്ടാവട്ടെ എന്ന് എല്ലാവരോടും ആത്മാർത്ഥമായി ദാണ്ട ഇങ്ങനെ ആശംസിക്കുകയാണ്. അപ്പം ഇന്ന് നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ, തിങ്കളാഴ്ച എന്ന് പറയുമ്പം തന്നെ ഒരു പുതിയ തുടക്കമായിട്ടാണ് ആണല്ലേ നമ്മൾ ഓണാട്ടേര പാസഞ്ചറിൽ നമ്മളിങ്ങനെ തുടങ്ങി വെക്കുന്നത്. അപ്പം ആ പുതിയ തുടക്കത്തിൽ പുതിയ ഒരുപാട് കാര്യങ്ങളും പുതിയതായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചർച്ചയൊന്ന് കുറച്ച് ദിവസം കൊണ്ട് ചർച്ചയൊക്കെ ഇങ്ങനെ ഒന്ന് ഇതായിട്ടിരിക്കുകയാണ്, ഒന്ന് താന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ചർച്ച ഒന്ന് കൊഴുക്കട്ടെ, ഇന്നത്തെ ചർച്ച ഒന്ന് ഇതാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഇന്നൊരു വിഷയവുമായിട്ട് നമ്മൾ വന്നിരിക്കുന്നത്. ഒരു പ്രാവശ്യം ഒരാളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തിരികെ ലഭിക്കുമോ? അത് ലഭിച്ചാലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അത് ഒരു വിശ്വാസം തിരികെ ലഭിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് മാറുമോ? അതാണ് ചോദ്യം, കേട്ടോ. അതായത് ഒരിക്കൽ ഒരാളുടെയെങ്കിലും ഒരു വിശ്വാസം തകർന്നു പോയി കഴിഞ്ഞാൽ അത് വീണ്ടും തിരികെ കിട്ടുമോ എന്നുള്ളൊരു ചോദ്യമാണ് ഇന്നത്തെ ചർച്ചയിൽ നമ്മൾ വെക്കുന്നത്. വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മൾ പരസ്യത്തിനകത്തൊക്കെ പറയുന്ന പോലെ വിശ്വാസം അതല്ലേ എല്ലാം എന്ന് ചോദിക്കുന്ന പോലെ ശരിയാണ്, വിശ്വാസമാണ് എല്ലാം. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു ചെറിയൊരു ഭാരം നിറഞ്ഞൊരു വിഷയമാണ്. പക്ഷെ നമ്മളൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമുക്കൊക്കെ ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് വിശ്വാസം തകർന്നാൽ അത് വീണ്ടും നമുക്ക് ബിൽഡപ്പ് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ളത്. ഒരു ഗ്ലാസ് പൊട്ടിയാൽ ഒട്ടിച്ചാലും അതിനകത്ത് നമുക്ക് അതിൻ്റെ വിള്ളൽ കാണാൻ പറ്റും, അല്ലേ? പക്ഷെ മനുഷ്യരുടെ മനസ്സിൽ പൊട്ടിയ ആ ഒരു വിശ്വാസം അത് തിരിച്ച് നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാൻ സാധിക്കുമോ? നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുന്നത് വളരെ സമയമെടുത്തായിരിക്കും, അല്ലേ? ചിലപ്പം പക്ഷെ ചിലരുണ്ട് പെട്ടെന്ന് ആരുടെയെങ്കിലും പറയുന്നതും കേൾക്കുന്നതും ഒക്കെ അങ്ങ് വിശ്വസിച്ചു പോകും. പക്ഷേ അവർ അത് അവരുടെ മനസ്സെന്ന് പറയുന്നത് അത്രയേറെ നിഷ്കളങ്കമായിട്ടാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് തകരാൻ ചെറിയൊരു സമയം മതി. ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, നമ്മളുടെ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, വിശ്വാസം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എവറിത്തിങ് ഫീൽസ് ഡിഫറെൻ്റ് എന്ന് നമ്മൾ പറയുന്ന കാര്യം എല്ലാം നമുക്ക് വ്യത്യസ്തമായി തന്നെ നമുക്ക് തോന്നും. ഒരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാപ്പ് കൊടുക്കാം, പക്ഷെ വീണ്ടും ആ ഒരു നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ട്രസ്റ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് തിരിച്ചു ലഭിക്കുമോ? പിന്നെ നമുക്ക് ഒരുപാട് സംശയങ്ങളായിരിക്കും, അല്ലേ, നമ്മളുടെ മനസ്സിൽ. ഇവരെങ്ങനെയായിരിക്കും? ഇവർ വീണ്ടും പഴയതുപോലെ ആയിരിക്കുമോ? അവർ വീണ്ടും പഴയ ആ ഒരു സ്വഭാവം അവർ വീണ്ടും കാണിക്കുമോ എന്നൊക്കെയുള്ള ഒരുപാട് ഒരുപാട് ഒരുപാട് കൺഫ്യൂഷനുകളൊക്കെ നമ്മളുടെ മനസ്സിലുണ്ടായിരിക്കും. അവർ എനിക്ക് അവരിനി എന്ത് കാണിച്ചാലും അവർ പഴയതുപോലെ കാണിക്കുന്നതായിട്ട് തന്നെ എനിക്ക് തോന്നത്തോളൂ. അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ചിലവരുണ്ട് ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യം തെറ്റ് ചെയ്തിട്ട് വീണ്ടും വീണ്ടും വീണ്ടും വീണ്ടും വിശ്വസിക്കും. ചിലപ്പോൾ ഒരു പോയിന്റിൽ എത്തുമ്പോഴായിരിക്കും ഇവരങ്ങ് പൊട്ടിത്തെറിക്കുന്നത്. പൊട്ടിത്തെറിച്ച് പോയി കഴിഞ്ഞിട്ട് പിന്നീട് അവർ പിന്നെ തിരിഞ്ഞ് പോലും നോക്കാതെ ഒരു സിറ്റുവേഷനിലോട്ട് പോകും. അങ്ങനെ നമ്മൾ ആരെയും പരീക്ഷിക്കരുത് കേട്ടോ കൊണ്ടിട്ട്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ നമ്മളെ വിശ്വസിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അടുത്ത് കംപ്ലീറ്റ്ലി അവരുടെ ആ ഒരു എന്താ പറയുക, അവർ കണ്ണടച്ച് നമ്മളെ അങ്ങ് വിശ്വസിക്കുമെന്ന് പറയുന്നതായിട്ടില്ല. ആ ഒരു രീതിയൊക്കെ വെച്ചിട്ടായിരിക്കും. പക്ഷെ അതിനെ രണ്ടും മൂന്നും പ്രാവശ്യം ബ്രേക്ക് ചെയ്യുന്നവരുണ്ട്. ചിലരുണ്ട് ഒറ്റ പ്രാവശ്യം തന്നെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇല്ല, ഇനി ഞാൻ തിരികെ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് ആ റിലേഷൻഷിപ്പ് വിട്ടിട്ട് ഇറങ്ങിപ്പോകുന്നത്. പക്ഷേ ചിലർ ഇങ്ങനെ അവസരം കൊടുക്കും, ആ ഇന്നെങ്കിലും നേരെ ആവും, അല്ലെങ്കിൽ നാളെയെങ്കിലും നേരെ ആവും, മറ്റന്നാളെങ്കിലും നേരെ ആവും എന്ന് പറഞ്ഞ് കുറേ സമയം കൊടുത്തിട്ട് വീണ്ടും വീണ്ടും വീണ്ടും വീണ്ടും വീണ്ടും അതിനെ ഇങ്ങനെ ചൂഷണം ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ അത്ര മണ്ടന്മാരൊന്നും ആയിരിക്കില്ല കേട്ടോ. അപ്പം അതാണ്, ഒരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ക്ഷമിക്കാൻ പറ്റും. പക്ഷേ ഒരു വിശ്വാസം നഷ്ടപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തിരിച്ച് കിട്ടത്തില്ല എന്നുകൂടി നമ്മൾ ആലോചിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രാവശ്യം വിശ്വാസം പോയാൽ എപ്പോഴും ആ സംശയം മനസ്സിൽ നിലനിൽക്കും. ഏതൊരു കാര്യമാണെങ്കിലും ആ ഒരു സംശയം അവിടെ തന്നെ കാണും. നമുക്ക് ആ ഒരു ക്ഷമയാണ് നമുക്ക് ഒരു വിശ്വാസവുമായിട്ട് കൂട്ടിയിണക്കാനായിട്ട് പറ്റുന്നത്. അതേപോലെ തന്നെ ചിലർ ഇതുപോലെ സെക്കൻഡ് ചാൻസുകളൊക്കെ കൊടുക്കും. അതൊരു സ്ട്രെങ്തായിട്ടാണോ ഒരു വീക്ക്നെസ് ആയിട്ടാണോ നമ്മൾ കാണേണ്ടത്? അതായത് ഇപ്പം ആ ഓക്കെ, ചിലപ്പോൾ ഒരു കയ്യിൽ നിന്നൊരു തെറ്റുപറ്റിയതാകാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീണ്ടും ഒരു ചാൻസ് കൊടുക്കും. ആ ചാൻസ് കൊടുക്കുമ്പം അത് അവരൊരു സ്ട്രെങ്തായിട്ടാണോ അല്ലെങ്കിൽ അവരുടെ ഒരു ബലഹീനതയായിട്ടാണോ? ചിലപ്പം ചിലർ ആ ഓക്കെ ഒരു റിലേഷൻഷിപ്പ് എന്നൊക്കെ വിചാരിച്ചത് പോകണ്ട എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ട് അവർ ഒരു ചാൻസ് കൂടെ കൊടുക്കും. അപ്പം ആ കൊടുക്കുന്ന ആ ഒരു ചാൻസിൽ ചിലപ്പോൾ അവരുടെ ബലഹീനത കൊണ്ട് കൊടുക്കുന്നതായിരിക്കും. കാര്യം പല കാര്യങ്ങളും ഇങ്ങനെ ആലോചിച്ചിട്ടോ പെട്ടെന്ന് എങ്ങനെയാണ് പെട്ടെന്ന് അങ്ങോട്ട് ചെയ്യണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട് റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു ചാൻസ് കൂടി കൊടുക്കും. അപ്പോൾ അത് ചിലപ്പം പലപ്പോഴും അവരുടെ ഒരു ബലഹീനതയായിട്ടാണ് അവർ കൊടുക്കുന്നത്. പക്ഷേ ഒരു സ്ട്രെങ്തായിട്ടൊന്നും ആരും അതിനെ കാണാറില്ല അല്ലേ. അപ്പം അതൊരു സ്ട്രെങ്തായിട്ട് നമുക്കതൊരു ശക്തിയായിട്ടൊന്നും പറയാനൊന്നും പറ്റത്തില്ല. പലപ്പോഴും അതൊരു ബലഹീനതയായിട്ട് മാറുന്നൊരു കാര്യമാണ്. ഒരുപാട് പേര് പറയും ഒരു പ്രാവശ്യം ആ ഒരു വിശ്വാസം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പോയി, അത് തീർന്നു, പിന്നീട് നമുക്ക് തിരിച്ചു കിട്ടത്തില്ല എന്നല്ലേ. പക്ഷെ ചിലർ പറയും ആളുകൾ മാറും, അവർക്കൊരു അവസരം കൂടി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മാറിയേക്കാം എന്ന് പറയുന്നവരുണ്ട്. അപ്പം നമ്മുടെ പാസഞ്ചേഴ്സിനോട് നമുക്കിന്ന് ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ലൈഫിൽ ആരെങ്കിലും നിങ്ങളുടെ വിശ്വാസം ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും വിശ്വസിച്ച ആളുകളുണ്ടോ? അതേപോലെ തന്നെ ആർക്കെങ്കിലും സെക്കൻഡ് ചാൻസുകളൊക്കെ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ? അതുപോലെ തന്നെ വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ എന്താണ് അവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ട കാര്യം എന്താണ് എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെയാണ് നമ്മുടെ പാസഞ്ചേഴ്സിന് വേണ്ടിയിട്ട് ഇന്ന് ഇവിടെ കരുതി വെച്ചിരിക്കുന്നത്. ചിലപ്പോഴും ഒരാളെ നമുക്ക് ക്ഷമിച്ചു കൊടുക്കുന്നത് അത് അവർക്കായിട്ടല്ല, നമ്മളുടെ സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ അവർക്ക് ക്ഷമിച്ചു കൊടുത്തിരിക്കുകയാണ് എന്ന് നമ്മൾ പറയുന്നത് നമ്മളുടെ സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ആ ഒരു വിശ്വാസമെന്ന് പറയുന്നത് പതുക്കെ പതുക്കെ പതുക്കെ ഉണ്ടാക്കിയെടുത്ത് വരുന്നൊരു കാര്യമാണ് അല്ലേ. അതായത് ഒരു ദിവസം കൊണ്ട് വരുന്നതൊന്നുമല്ല, അത് പോകുന്നതും അല്ല. പക്ഷേ പോയാൽ തിരിച്ചു വരാനായിട്ട് ഒരുപാട് സമയമെടുക്കും. പക്ഷേ വാട്സപ്പ് പാസ്വേഡ് പക്ഷേ ഷെയർ ചെയ്യുന്നതൊരു വിശ്വാസമാണ്. അതായത് ഇപ്പം നമ്മളിനി എത്ര വിശ്വസിച്ചു എന്ന് പറഞ്ഞാലും നമ്മളുടെ ഒരു ഫോണിൻ്റെ പാസ്വേഡൊക്കെ കൊടുക്കുന്നത് ശരിയാണോ അല്ലെങ്കിൽ അതൊരു ഇൻവെസ്റ്റിഗേഷനായിട്ട് നമ്മൾ കണക്കാക്കണോ? അതേപോലെ തന്നെ അതൊക്കെ നമ്മൾ കോൾ ചെയ്തിട്ട് നമ്മൾ പറയുക കേട്ടോ. അതായത് ഇപ്പോൾ രണ്ടുപേരിലെ ഒരു റിലേഷൻഷിപ്പിലൊക്കെ ഇരിക്കുകയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അയാളുടെ ഫേസ്ബുക്കിൻ്റെ പാസ്വേഡ് ചോദിക്കുന്നതും ഇൻസ്റ്റാഗ്രാമിൻ്റെ പാസ്വേഡ് ചോദിക്കുന്നതും വാട്സപ്പിൻ്റെയൊക്കെ പാസ്വേഡൊക്കെ ചോദിക്കുന്നത് അതൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് ചോദിക്കുന്നതാണോ അതോ ഒരു ഒരു അന്വേഷണം കണ്ടെത്തൽ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നതൊക്കെ ആയിരിക്കുമോ? ഭയങ്കര രസകരമാണ് നമ്മൾ റിലേഷൻഷിപ്പിൻ്റെ ഇടയിലുള്ള ട്രസ്റ്റിൻ്റെ കാര്യം എന്നൊക്കെ പറയുന്നത് ഭയങ്കര രസകരമായിട്ട് നമുക്ക് എടുക്കാവുന്നൊരു കാര്യമാണ്. അപ്പം ഗൈസ് നിങ്ങൾ പറയുക, വിശ്വാസം തകർന്നാൽ അത് എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ളൊരു കാര്യം. പക്ഷേ അത് തന്നെ പഴയ പോലെ തന്നെ ആകുമോ എന്നുള്ള ഓരോരുത്തരുടെ ആ ഒരു അഭിപ്രായങ്ങളും കാര്യങ്ങളും പറയാനായിട്ട് പെട്ടെന്ന് വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9544740092. ഇത് എൻ്റെ റേഡിയോ 91.2 ലോണാട്ടേര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ RJ സുമയ്യ. നമുക്ക് ആകാശവാണി വാർത്തകൾക്ക് ശേഷം തിരികെ എത്താം.
1: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
2: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
3: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
4: പിന്നെ വേറൊരു കാര്യം കൊണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
4: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
3: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
5: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നത് ലക്ഷ്യമിട്ടുള്ള ബിൽ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കും. രാജ്യത്ത് പരീക്ഷാ പരിഷ്കരണങ്ങൾക്കായി സാങ്കേതിക വിദ്യാ വിദഗ്ധൻ നന്ദൻ നിലേകനി അധ്യക്ഷനായ ഉന്നതാധികാര ദൌത്യസേന രൂപീകരിച്ച് കേന്ദ്ര സർക്കാർ. വികസിത ഗ്രാമങ്ങളാണ് വികസിത ഭാരതത്തിന്റെയും അടിത്തറയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി സംവദിച്ചു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഈ വർഷവും ഹർഘർ തിരംഗ പരിപാടി തുടരാൻ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. ഭാരോദ്വഹനത്തിൽ സ്വർണമെഡൽ നേടിയ മീരാബായ് ചാനുവിനെ അഭിനന്ദിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ. വാർത്തകൾ വിശദമായി. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭയിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അവതരിപ്പിക്കും. 2024 പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ നിയമം ഭേദഗതി ചെയ്യാനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയൽ ഭേദഗതി ബിൽ 2026 കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കുമെന്നാണ് റിപ്പോർട്ട്. പരീക്ഷാ പരിഷ്കരണ ബില്ലിന്മേലുള്ള ചർച്ചയിൽ എല്ലാ അംഗങ്ങളും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ച് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. യുവതലമുറയുടെ അഭിപ്രായങ്ങളും വിദ്യാർത്ഥികളുടെ ഭാവിയും കണക്കിലെടുത്താണ് ബിൽ കൊണ്ടുവരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനായി കർശനമായ ശിക്ഷാവ്യവസ്ഥകൾ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. സാങ്കേതിക വിദ്യാ വിദഗ്ധൻ നന്ദൻ നിലേകനയുടെ അധ്യക്ഷതയിൽ പരീക്ഷാ പരിഷ്കരണങ്ങൾക്കായി ഉന്നതാധികാര കർമ്മസമിതി രൂപീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ പരീക്ഷാ സംവിധാനം ശക്തിപ്പെടുത്താൻ ടാസ്ക് ഫോഴ്സിന്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ പരീക്ഷാ സംവിധാനം വിശ്വസനീയവും സുതാര്യവുമാണെന്ന് ഉറപ്പാക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: ഹം കൽ പാർലമെന്റ് കേന്ദർ കഠോർ കാനൂനോ കെ പ്രാവധാന കെ സാത്ത് നയാ കാനൂൻ ബനാനെ കി ദിശാമേ ഭി ആഗേ ബഡ് രഹേ ഹേ ലേക്കിൻ ഹമേ ഭവിഷ്യ കെ ലിയേ സോച്ചനാ ഹേ ഹമാരി പരീക്ഷാ പദ്ധതി ട്രാൻസ്പറന്റ് ഹോ ഹമാരി പരീക്ഷാ പദ്ധതി മേ സബ്സേ ജ്യാദാ ടെക്നോളജി കാ ഉപയോഗ് ഹോ ഇൻ സാരി ബാതോ കോ ധ്യാൻ മേ രഖ്തേ ഹുയേ വിശ്വ പ്രസിദ്ധ ടെക്നോളജി എക്സ്പർട്ട് ശ്രീമാൻ നന്ദൻ നിലേകനി ജി കെ നേതൃത്വം മേ एक हाई पावर टास्क फोर्स बनाने का निर्णय किया है जो एग्जामिनेशन रिफॉर्म की तरफ फोकस करेगा.
0: മുൻ ഐബി ഡയറക്ടർ തപൻ ദേഖ, ISRO മുൻ ചെയർമാൻ എ സോമനാഥ്, ഐഐടി മദ്രാസ് ഡയറക്ടർ വി കാമകോടി, മുൻ വിദ്യാഭ്യാസ സെക്രട്ടറി അനിത കർവാൾ, ലോജിസ്റ്റിക് വിദഗ്ധൻ അമൃത്ലാൽ മീണ എന്നിവരും സമിതിയിൽ അംഗങ്ങളാണ്. വികസിത ഗ്രാമങ്ങളാണ് വികസിത ഭാരതത്തിന്റെയും അടിത്തറയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി ഓൺലൈനായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. 400-ലധികം യുവജനങ്ങൾ പ്രധാനമന്ത്രിയുമായി അനുഭവങ്ങൾ പങ്കുവച്ചു. ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ ഇന്ന് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും പ്രാദേശിക വരുമാന വർധനയ്ക്കും അനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടതായും പ്രധാനമന്ത്രി പറഞ്ഞു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഈ വർഷവും ഹർഘർ തിരംഗ പരിപാടി 400-ലധികം യുവജനങ്ങൾ പ്രധാനമന്ത്രിയുമായി അനുഭവങ്ങൾ പങ്കുവച്ചു. ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ ഇന്ന് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും പ്രാദേശിക വരുമാന വർധനയ്ക്കും അനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടതായും പ്രധാനമന്ത്രി പറഞ്ഞു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഈ വർഷവും ഹർഘർ തിരംഗ പരിപാടി

0: കേരള വാട്ടർ അതോറിറ്റി, വെള്ളയമ്പലം, തിരുവനന്തപുരം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 29. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8547638114. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 8547638114.
1: ഇനി മലയാളത്തിൽ വാർത്തകൾ. ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നത് ലക്ഷ്യമിട്ടുള്ള ബിൽ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കും. രാജ്യത്ത് പരീക്ഷാ പരിഷ്കരണങ്ങൾക്കായി സാങ്കേതിക വിദ്യാവിദഗ്ധൻ നന്ദൻ നിലേഖനി അധ്യക്ഷനായ ഉന്നതാധികാര ദൌത്യസേന രൂപീകരിച്ച് കേന്ദ്ര സർക്കാർ. വികസിത ഗ്രാമങ്ങളാണ് വികസിത ഭാരതത്തിന്റെയും അടിത്തറയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി സംവദിച്ചു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഈ വർഷവും ഹർഘർ തിരംഗ പരിപാടി തുടരാൻ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. ഭാരോദ്വഹനത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ മീരാബായ് ചാനുവിനെ അഭിനന്ദിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ. വാർത്തകൾ വിശദമായി. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭയിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് അവതരിപ്പിക്കും. 2024 പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ നിയമം ഭേദഗതി ചെയ്യാനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയൽ ഭേദഗതി ബിൽ 2026 കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കുമെന്നാണ് റിപ്പോർട്ട്. പരീക്ഷാ പരിഷ്കരണ ബില്ലിന്മേലുള്ള ചർച്ചയിൽ എല്ലാ അംഗങ്ങളും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ച് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. യുവതലമുറയുടെ അഭിപ്രായങ്ങളും വിദ്യാർത്ഥികളുടെ ഭാവിയും കണക്കിലെടുത്താണ് ബിൽ കൊണ്ടുവരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനായി കർശനമായ ശിക്ഷാവ്യവസ്ഥകൾ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. സാങ്കേതിക വിദ്യാവിദഗ്ധൻ നന്ദൻ നിലേഖനിയുടെ അധ്യക്ഷതയിൽ പരീക്ഷാ പരിഷ്കരണങ്ങൾക്കായി ഉന്നതാധികാര കർമ്മസമിതി രൂപീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ പരീക്ഷാ സംവിധാനം ശക്തിപ്പെടുത്താൻ ടാസ്ക് ഫോഴ്സിന്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ പരീക്ഷാ സംവിധാനം വിശ്വസനീയവും സുതാര്യവുമാണെന്ന് ഉറപ്പാക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
2: हम कल पार्लियामेंट के अंदर कठोर कानूनों के प्रावधान के साथ नया कानून बनाने की दिशा में भी आगे बढ़ रहे हैं, लेकिन हमें भविष्य के लिए सोचना है. हमारी परीक्षा पद्धति ट्रांसपेरेंट हो, हमारी परीक्षा पद्धति में सबसे ज्यादा टेक्नोलॉजी का उपयोग हो, इन सारी बातों को ध्यान में रखते हुए विश्व प्रसिद्ध टेक्नोलॉजी एक्सपर्ट श्रीमान नंदन निलेकनी जी के नेतृत्व में एक हाई पावर टास्क फोर्स बनाने का निर्णय किया है, जो एग्जामिनेशन रिफॉर्म की तरफ फोकस करेगा.
1: മുൻ ഐ ബി ഡയറക്ടർ തപൻ ദേഖ, ISRO മുൻ ചെയർമാൻ എ സോമനാഥ്, IIT മദ്രാസ് ഡയറക്ടർ വി കാമകോടി, മുൻ വിദ്യാഭ്യാസ സെക്രട്ടറി അനിത കർവാൾ, ലോജിസ്റ്റിക് വിദഗ്ധൻ അമൃത്ലാൽ മീണ എന്നിവരും സമിതിയിൽ അംഗങ്ങളാണ്. വികസിത ഗ്രാമങ്ങളാണ് വികസിത ഭാരതത്തിന്റെയും അടിത്തറയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി ഓൺലൈനായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. 400 യുവജനങ്ങൾ പ്രധാനമന്ത്രിയുമായി അനുഭവങ്ങൾ പങ്കുവച്ചു. ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ ഇന്ന് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും പ്രാദേശിക വരുമാന വർധനയ്ക്കും അനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടതായും പ്രധാനമന്ത്രി പറഞ്ഞു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഈ വർഷവും ഹർഘർ തിരംഗ

0: ിലെ ക്രമക്കേടുകൾ തടയുന്നത് ലക്ഷ്യമിട്ടുള്ള പുതിയ നിയമം ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കും. രാജ്യത്ത് പരീക്ഷാ പരിഷ്കരണങ്ങൾക്കായി സാങ്കേതിക വിദ്യാ വിദഗ്ധൻ നന്ദൻ നിലേകനി അധ്യക്ഷനായ ഉന്നതാധികാര ദൌത്യസേന രൂപീകരിച്ച് കേന്ദ്ര സർക്കാർ. വികസിത ഗ്രാമങ്ങളാണ് വികസിത ഭാരതത്തിന്റെയും അടിത്തറയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി സംവദിച്ചു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഈ വർഷവും ഹർഘർ തിരംഗ പരിപാടി തുടരാൻ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. ഭാരോദ്വഹനത്തിൽ സ്വർണമെഡൽ നേടിയ മീരാബായ് ചാനുവിനെ അഭിനന്ദിച്ച് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി പുലർവെട്ടം തുടരുന്നു. ഇപ്പോൾ കാലം സാക്ഷി.
2: ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ 11-ാമത്തെ രാഷ്ട്രപതിയും ശാസ്ത്രജ്ഞനുമായിരുന്നു അവുൾ പക്കീർ ജൈനുലബ്ദീൻ അബ്ദുൽ കലാം എന്ന APJ അബ്ദുൽ കലാം. അദ്ദേഹം 1931 ഒക്ടോബർ 15 തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ജനിച്ചു. രാമേശ്വരം സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം ഭൌതികശാസ്ത്രത്തിൽ ബിരുദം നേടി. മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നും എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് പഠിച്ച ശേഷം DRDO, ISRO തുടങ്ങിയ ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങളിൽ ഉന്നത സ്ഥാനങ്ങൾ അദ്ദേഹം വഹിച്ചു. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിന്റെയും ബാലിസ്റ്റിക് മിസൈലിന്റെയും വികസനത്തിനും ഏകോപനത്തിനും കലാം വിലപ്പെട്ട സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഇന്ത്യയുടെ മിസൈൽ മനുഷ്യൻ എന്നറിയപ്പെടുന്ന അദ്ദേഹം 1992 മുതൽ 99 വരെ പ്രധാനമന്ത്രിയുടെ മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാവായും DRDOയുടെ സെക്രട്ടറിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2002 അദ്ദേഹം ഭാരതത്തിന്റെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. വളരെ ലാളിത്യം നിറഞ്ഞ ജീവിതം പിന്തുടർന്ന അദ്ദേഹം രാഷ്ട്രപതിക്ക് നിയമം മൂലം അനുവദിച്ചിരുന്ന പല സൌജന്യങ്ങളും സ്വീകരിക്കുവാൻ വിസമ്മതിച്ചു. രാഷ്ട്രപതിയുടെ കാലാവധി പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം അഹമ്മദാബാദ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ അധ്യാപകനായും തിരുവനന്തപുരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആന്റ് ടെക്നോളജിയുടെ വൈസ് ചാൻസലറായും സേവനമനുഷ്ഠിച്ചു. തന്റെ ജീവിതാനുഭവങ്ങളെയും ആശയങ്ങളെയും അടിസ്ഥാനമാക്കി അദ്ദേഹം രചിച്ച പുസ്തകങ്ങളാണ് വിങ്സ് ഓഫ് ഫയർ, ഇഗ്നൈറ്റഡ് മൈൻഡ്സ് എന്നിവ. വിവിധ സർവകലാശാലകളിൽ നിന്നും ഓണററി ഡോക്ടറേറ്റുകൾ ലഭിച്ച അദ്ദേഹത്തിന് പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നീ ബഹുമതികൾ നൽകി രാഷ്ട്രം ആദരിച്ചിട്ടുണ്ട്. രാജ്യത്തെ പ്രതിരോധ സാങ്കേതിക വിദ്യയ്ക്കും ശാസ്ത്രീയ ഗവേഷണത്തിനും നൽകിയ സംഭാവനകൾ കണക്കിലെടുത്ത് 1997 ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന അദ്ദേഹത്തിന് നൽകി. ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ സ്വജീവിതം തന്നെ രാഷ്ട്രത്തിന്റെ ഉന്നമനത്തിനും ശാസ്ത്ര പുരോഗതിക്കുമായി ഉഴിഞ്ഞുവച്ച അദ്ദേഹം 2015 ജൂലൈ 27 ഷില്ലോങ്ങിൽ വച്ച് നമ്മോട് വിട പറഞ്ഞു.

0: തിരികെ താം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ലോണാട്ടുകാരെ പാസഞ്ചർ കൂടെയുള്ളത് ഞാൻ ആർച്ചി സുമയയാണ്. അപ്പം ഇന്നത്തെ ദിവസത്തിന്റെ വിഷയങ്ങളൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തില് ഇന്നത്തെ ദിവസത്തിന് ഒരു ചെറിയ പ്രത്യേകത കൂടിയുണ്ട്. എന്നെ സംബന്ധിച്ച് ഒരു ഇത്തിരി വലിയ പ്രത്യേകത കൂടിയാണ്, കാരണം ഇന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ലക്ഷ്മിയുടെ ബർത്ത്ഡേ ആണ്. അപ്പം ലക്ഷ്മിക്ക് എല്ലാവിധ ഐശ്വര്യവും ആശംസകളും നമുക്ക് റേഡിയോയിൽ കൂടി ഒന്ന് നേരെയാണ്. അപ്പം ഹാപ്പി ബർത്ത്ഡേ ലക്ഷ്മി. അപ്പോൾ ലക്ഷ്മി എന്നല്ല, ഞാൻ ലച്ചു എന്നാണ് വിളിക്കുന്നത്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ ഒരു 12-15 വർഷമൊക്കെ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ് കേട്ടോ. അതാണ് ഇതിനകത്തുകൂടി ഞാൻ പറഞ്ഞത്. അപ്പോൾ തിരികെ നമ്മളുടെ വിഷയത്തിലേക്ക് വരാം. ഇന്നത്തെ വിഷയം നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു പ്രാവശ്യം ഒരാളുടെ വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് തിരികെ എത്തുമോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിന്ന് പറഞ്ഞത്. തിരികെ കിട്ടുമോ, ഒരാളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് നമുക്ക് തിരിച്ച് കിട്ടുമോ എന്നുള്ളൊരു വിഷയത്തെ പറ്റിയിട്ടാണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വിശ്വാസം തകർന്നാൽ അത് പതുക്കെ നമുക്ക് റീബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ? പക്ഷേ അത് പഴയ പോലെ തന്നെ ആകുമോ എന്ന ഒരു ഓരോരുത്തരുടെ ഒരു ചോയ്സ് അനുസരിച്ചിരിക്കും അല്ലേ? ഓരോരുത്തരുടെ ഒരു രീതി അനുസരിച്ചിരിക്കും. ചിലത് നമുക്ക് റിപ്പയർ ആക്കി എടുക്കാൻ പറ്റും, പക്ഷെ ചിലത് ചില പാഠങ്ങളായിട്ട് നമുക്ക് മാറാറുണ്ട്. എന്തായാലും ഒരു വിശ്വാസം കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധയോടുകൂടി കൊടുക്കുക അല്ലേ? കാരണം അതൊരു സമ്മാനമാണ്, എല്ലാവർക്കും അത് കിട്ടണം എന്നില്ല. അപ്പം ആദ്യത്തെ പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം. നമസ്കാരം.
1: പിന്നെ മോളെ
0: പറഞ്ഞോളൂ.
1: മോള്, ഈ ആദ്യം തന്നെ മോളെടുത്ത ഒരു കാര്യം പറയാനുണ്ട്. മോള് എനിക്ക് നന്നായിട്ട് സംസാരിക്കുന്നത്, അതെ മോളുടെ ശബ്ദം ചിലപ്പോഴൊന്നും കേൾക്കുന്നില്ല.
0: പറഞ്ഞോളൂ. റേഡിയോ മാറി നിക്കാമോ?
1: ആ മാറാം മോളെ. ഹലോ.
0: ആ പറഞ്ഞോളൂ.
1: ആ മോളെ, പിന്നെ ഒരാളെ വിശ്വസിക്കുന്നത് നമ്മുടെ ഒരു കാര്യമായിട്ട് നമ്മള് അയാളെ ചതിക്കാൻ വേണ്ടി ശ്രമിക്കരുത്. അത് അവരെ വഞ്ചിക്കുന്നതിന് തുല്യല്ലേ നമ്മള് ചെയ്യുന്നത്. അങ്ങനെ നമ്മള് ചെയ്യരുത്. പിന്നെ നമ്മള് പറയുന്ന കാര്യം മറ്റൊരാളോടും പറയുകയും ചെയ്യരുത്. അപ്പോഴല്ലേ നമുക്ക് വിശ്വാസം ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ നമ്മള് ചുമ്മാ അവരുടെ പറയുന്ന കേട്ടോണ്ട് മറ്റൊരാളുടെ കൊടുക്കുമ്പോ അത് വിശ്വാസം എന്നാണ് പറയുന്നത്.
0: അല്ല,
1: അതാണ് എന്റെ വിശ്വാസം.
0: അതായത് നമ്മൾ വിശ്വസിച്ച് ഒരാളടുത്ത് ഒരു കാര്യം പറയുകയാണെങ്കിൽ അത് ആ രണ്ടുപേരിൽ തന്നെ ഒതുങ്ങുക എന്നാണ് ഉദ്ദേശിച്ചത് അല്ലേ?
1: അതാണ്
0: അതാണ്. അപ്പം അതും ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ് അല്ലേ? അതായത് നമ്മള് ഒരു കാര്യങ്ങള് നമ്മള് പറയുന്നതും നമ്മള് ഒരു കാര്യങ്ങള് ഒരാളോട് വിശ്വസിച്ച, അതിപ്പോ നമ്മുടെ ആരുമാകാം, അപ്പൊ അവരോട് പറയുന്നത് നമ്മളുടെ രണ്ടുപേരുടെയും ഇടയിൽ ഇരിക്കുക എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയിട്ടായിരിക്കും. അപ്പം അത് പിന്നെ തിരിച്ച് പിന്നീട് ചിലരുണ്ട് കേട്ടോ, അതായത് ഇപ്പം എന്തെങ്കിലും ഒരു ഇഷ്യൂസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ഒരു ആയുധമാക്കി എടുത്തുകൊണ്ട് സംസാരിക്കുക. അതായത് നമ്മൾ ഭീഷണിപ്പെടുത്തുക എന്നൊക്കെ പറയത്തില്ലേ, അതായത് ഇന്ന ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട്, ഇന്ന ഇന്ന കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, ഇന്ന ഇന്ന കാര്യങ്ങൾ. ചിലപ്പോൾ ഇവർ തമ്മിൽ ഒരടക്കം ഉണ്ടാവുമ്പോൾ ഈ പറഞ്ഞ ആൾ ചിലപ്പം ഇപ്പോൾ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്ന ഒരു കാര്യം ചിലപ്പോൾ മൂന്നാമതിരിക്കുന്ന ഒരാളെ പറ്റിയിട്ടായിരിക്കും അത് പറയുന്നത്. അപ്പോൾ ഇവർ ഇപ്പോൾ രണ്ടുപേര് ആ ഫ്രണ്ട്സ് തമ്മിൽ ഉടക്കിയെന്ന് വെച്ചു, അല്ലെങ്കിൽ ആ ഫ്രണ്ട്സ് ആരുമാകാം അവർ തമ്മിൽ ഉടക്കിയെന്ന് വെച്ചു. അപ്പം ഈ മൂന്നാമത് പറഞ്ഞ ആളിനെ കുറിച്ചിട്ട് ഈ രണ്ടുപേരിൽ ഒരാൾ ചെന്നിട്ട് പറയാം, ആ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇതിനകത്ത് ഒരു എരിവും പുളിയും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക എന്ന് നമ്മൾ പറയത്തില്ലേ. അതായത് ആ ഒരു റിലേഷൻഷിപ്പ് മൊത്തത്തിൽ ഫുള്ളായിട്ട് അവിടുന്ന് കത്തിപ്പോകാനായിട്ടൊരു കാരണമാക്കി ഇട്ട് കൊടുക്കുക. എരുതിയിൽ വീണ്ടും എണ്ണയൊഴിക്കുക എന്ന് പറയുന്ന സംഭവം തന്നെയാണിത്. അതായത് നമ്മൾ അത്രയ്ക്ക് ഒരു ചെറിയൊരു സർക്കിളിലിരുന്ന് സംസാരിച്ച് നമ്മൾ പറയുന്ന ആ ഒരു കാര്യം അത് ചിലപ്പോൾ നമുക്ക് അവിടെ നിന്ന് അവിടെ വിട്ടേക്കാം എന്നുള്ളൊരു രീതിയിലായിരിക്കും നമ്മൾ പറയുക. പക്ഷേ അതിനെയൊക്കെ ഓർത്ത് വെച്ചിട്ട് ചിലപ്പോൾ ഒരു ടൂളായിട്ടെടുത്ത് അതിനെ ഉപയോഗിക്കുക എന്ന് പറയുന്നതും അതും അത്ര ശരിയല്ല അല്ലേ? അതായത് അതും അവിടെ ഒരു വിശ്വാസത്തിൻ്റെ ഒരു കണി അവിടെ നഷ്ടപ്പെടാനായിട്ടുള്ളൊരു ചാൻസ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതാണ് അത് അതാണ് അതായത് ഇപ്പം ഞാൻ ഇപ്പം ഇന്ന് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേയുടെ കാര്യം പറഞ്ഞു. ഞങ്ങൾ ഇടയ്ക്ക് ഒരു അതായത് ഒരു 13-15 വർഷമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്, ഞങ്ങളുടെ ഒരു സൗഹൃദം എന്ന് പറയുന്നത്. അത് വളരെ ബാല്യകാലത്തിലേ തുടങ്ങിയ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇന്ന് ഞങ്ങൾക്ക് ഇന്നിവിടെ എത്തി നിൽക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചു, ഞങ്ങൾ ഒരു ഫാമിലി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്തും ഇന്ന് ആ ഒരു ബന്ധം ഞങ്ങൾ നീട്ടിക്കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം എന്ന് പറയുന്നത് അത് ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ പെട്ടെന്നൊരു സമയത്ത് ഇങ്ങനെ മുളച്ചുണ്ടായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. കാരണം 7-ാം ക്ലാസ്സിലാണ് ഞങ്ങൾ തമ്മിൽ പരസ്പരം കാണുന്നത്. ഈ പരസ്പരം വന്ന ആ ഒരു സമയത്ത് അവൾ വേറൊരു സ്കൂളിൽ നിന്നാണ് വന്നത്. പക്ഷേ അന്ന് ഞങ്ങൾ ആദ്യം സംസാരിക്കുകയും വേണ്ടിയോ ഒന്നും ചെയ്യത്തില്ലായിരുന്നു. പിന്നീട് കുറേ ഒരു രണ്ട് വർഷം കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ നന്നായിട്ട് സംസാരിക്കുന്നത് പോലും. അപ്പം ആദ്യം കാണുമ്പോൾ നമുക്ക് ഇവരെ ഓ ഇവർ ഇവളെ എനിക്ക് ഇഷ്ടമല്ല അല്ലെങ്കിൽ ഇവളോട് ഞാൻ മിണ്ടത്തില്ല എന്ന് തോന്നിയില്ല. അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പായിരുന്നു ഞങ്ങളുടെ. പക്ഷേ അത് എവിടെയോ ഏതോ ഒരു സമയം എത്തിയപ്പോഴേക്കും ഞങ്ങൾ തമ്മിൽ മിണ്ടാനും സംസാരിക്കാനും ഒക്കെ തുടങ്ങി. ഞങ്ങളെ കണക്ട് ചെയ്തത് ഡാൻസായിരുന്നു. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞ് കോളേജ് കാലഘട്ടം കഴിഞ്ഞു, ഞങ്ങളുടെ ടീനേജ് പ്രായം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞിട്ടും ഇന്ന് ഇവിടം വരെ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ബന്ധത്തിന് പുറത്ത് ഇന്ന് നമ്മൾ പറഞ്ഞ ഈ ഒരു വിശ്വാസം, അതുമാത്രമല്ല അതിന് സ്നേഹത്തിൻ്റെ ഒരു ആ ഒരു അടിസ്ഥാനവും കൂടിയുണ്ട്. അതായത് ഇപ്പം നമ്മൾ പറയത്തില്ല ഇനിയിപ്പം എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാലും ഒരു നിമിഷം അവരെ നമ്മൾ ഓർക്കുമ്പോൾ ആ സമയത്ത് അവർ നമുക്ക് മെസ്സേജ് അയക്കുകയോ കോൾ ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യും. അതായത് ഇപ്പം എനിക്കറിയത്തില്ല, അത് ഞങ്ങൾ തമ്മിൽ ഓട്ടോമാറ്റിക്കലി കണക്റ്റായിട്ട് പോകുന്നൊരു കാര്യമാണ്. കാര്യം എനിക്കോ അവൾക്കോ എപ്പോഴെങ്കിലും ഒരു വിഷമം ഞങ്ങൾക്ക് തട്ടിക്കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് ഒരു കോളോ ഒരു മെസ്സേജോ എന്തെങ്കിലും ഇങ്ങനെ വരും. അത് ഉറപ്പാണത്, അതുറപ്പാണ്. അത് നമ്മൾ പറയുന്നത് പോലെ തന്നെ അത് ഒരു സോൾമേറ്റ് കണക്ഷൻ കൂടിയായിരിക്കാം. അപ്പം ആ ഒരു ബന്ധമെന്ന് പറയുന്നത് നമുക്ക് എല്ലാ അർത്ഥത്തിലും വളരെ പ്യുവറായിട്ട്, ഇപ്പം ഞങ്ങൾ രണ്ടുപേരല്ല കേട്ടോ, ഞങ്ങളുടെ കൂടെ ഒരാൾ കൂടിയിട്ടുണ്ട്, ദേവിക എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾക്ക് ആരെയും അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ആരെയും എങ്ങനെ പറയാതെ പോകാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ പറയുന്നത്. അപ്പം അത് ഒരു ബന്ധം വളരണമെങ്കിൽ അതിന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇട്ട് കൊടുക്കേണ്ടി വരും. വിശ്വാസമായിക്കോട്ടെ, സ്നേഹമായിക്കോട്ടെ, പരസ്പര തമ്മിലുള്ളൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആയിക്കോട്ടെ, എന്തെങ്കിലും നമ്മൾ ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും നമ്മളൊരു ബന്ധം വളരുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ. അപ്പം അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
2: ഹലോ, എല്ലാ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം.
0: നമസ്കാരം.
2: പിന്നെ സംസാരിക്കുന്ന സുമയായിക്ക് എന്റെ നമസ്കാരം. പരസ്പര വിശ്വാസം എന്ന് പറഞ്ഞ മാനുഷികമായി എല്ലാവരും പരസ്പരം വിശ്വസിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. അതായത് ഭാര്യ ഭർത്താ ബന്ധം, കുട്ടികൾ, സുഹൃത്തുക്കൾ, അയൽബന്ധങ്ങൾ, ഇങ്ങനെ അതെല്ലാം അതിനകത്ത് വരുന്നതാണ്. ഇപ്പൊ നമ്മളൊരു അയൽക്കാരെ സ്നേഹിച്ചു, പരസ്പര വിശ്വാസത്തോടെ അവരെ വീട്ടിൽ പോകുന്നു, നമ്മളെല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നു. അപ്പൊ അയൽബന്ധത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലപോലെ നമ്മൾ ഷെയർ ചെയ്ത് സന്തോഷമായിട്ടൊക്കെ പോകുന്നു. ഒരു സുപ്രഭാതത്തിൽ നമ്മൾ പറഞ്ഞൊരു രഹസ്യം അത് വെളിച്ചത്താവുന്നു. നമ്മൾ അവരോട് പറയില്ലേ എന്ന് പറഞ്ഞ് സത്യം പറഞ്ഞ് ഞങ്ങൾ ദൈവത്തിനെ, ഇപ്പം ദൈവവിശ്വാസിയാണെങ്കിൽ അവർ പറയും ദൈവത്തിനെ സാക്ഷി നിർത്തി പറയുന്ന ഒരു കാര്യം ഇത്, ആരോട് നിങ്ങൾ പറയരുത്, നിങ്ങൾ മരിക്കുന്നവരെ ഈ രഹസ്യം നിങ്ങളോടൊപ്പം ആയിരിക്കണം. അപ്പൊ ആ വ്യക്തി പറയുന്നു ആ രഹസ്യം നമ്മളോടൊപ്പം ആയിരിക്കും, ഞാൻ ആരോടും പറഞ്ഞു. പക്ഷെ നമ്മൾ അയൽബന്ധത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരു വ്യക്തിയായിരിക്കാം അയൽബന്ധത്തെ കുറിച്ച് പറയും. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ ആ രഹസ്യം പരസ്യമാകുമ്പോൾ നമുക്ക് അവരെ ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും കെയർ ചെയ്ത് നമ്മളെ വിശ്വസിച്ച് നമ്മൾ സന്തോഷത്തോടെ കാര്യങ്ങൾ പങ്കുവെച്ച ഒരു വ്യക്തി നമുക്കെതിരായി സംസാരിക്കുമ്പോൾ നമ്മൾ പറയില്ലേ എന്ന് പറഞ്ഞ രഹസ്യം പറഞ്ഞിട്ട് ആ പറയില്ലേ എന്ന് പറഞ്ഞ ആളിനോട് ചെന്ന് പറഞ്ഞു തന്നെ അവർ തമ്മിൽ കൂട്ടിയടിക്കുന്ന ഒരു സ്വഭാവം ഒരു മനുഷ്യർക്കും നല്ലതല്ല, ഒരിക്കലും നല്ലതല്ല. എന്ന് വെച്ചാൽ നമ്മൾ ആ സ്നേഹബന്ധത്തോടെ തകർന്നു പോവുക. എന്ന് വെച്ചാൽ നമ്മൾ വിശ്വാസം എന്ന് പറഞ്ഞ ഏറ്റവും വലിയൊരു നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഘടനയാണ് വിശ്വാസം. വിശ്വാസ വഞ്ചന കാണിക്കല്, ആത്മീയ വഞ്ചന കാണിക്കല് എന്നൊക്കെ പരസ്പരം നമ്മൾ പറയാറുണ്ട്. ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തി നമുക്ക് നമ്മളോട് വിശ്വാസ വഞ്ചന കാണിച്ചാൽ മാനുഷികമായി ചിലർക്ക് അത് സഹിക്കാൻ പറ്റില്ല. പിന്നെ ചിലർന്ന് പറഞ്ഞ വളരെ ക്ഷമയും ക്ഷമാശീലനുമായ അത് ഒരു രണ്ടോ മൂന്നോ മനുഷ്യരെ കാണത്തുള്ളൂ. അവര് പിന്നെ അതിനെ താരണം ചെയ്തുകൊണ്ട് ആ വ്യക്തിയെ കാണുമ്പോൾ സംസാരിക്കും. പക്ഷെ എങ്കിലും ഒരു അകൽച്ചയായിരിക്കും എപ്പോഴും. നമ്മളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ നമുക്കതൊരു ബുദ്ധിമുട്ടായി മാറുമല്ലോ. അതുപോലെ ഒരു ഭർത്താവ് ഒരു ഭാര്യയോട് വന്നിട്ട് പറയും, നമ്മൾ പരസ്പര ബന്ധങ്ങളാണ്, ആത്മീയമായ ഒരു വിവാഹം കഴിക്കുന്നതിലൂടെ പരസ്പര ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോഴൊരു ഭർത്താവ് അവന്റെ ഒരു സുഹൃത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഭാര്യയോട് വന്ന് പറയും, എന്നിട്ട് പറയും, നീ പറയരുത്, അത് എന്റെ അവന്റെ ഒരു ആത്മീയ പ്രശ്നങ്ങളാണ്, നമ്മൾ വേറെ ഷെയർ നമ്മൾ രണ്ടുപേരെ അറിയാവുള്ളൂ. അപ്പൊ നമ്മളെ ചുറ്റുപാടും കാണുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞത്. വിശ്വാസ വഞ്ചനയെ കുറിച്ചുള്ള ഒരു സബ്ജക്റ്റ് ആണ് നമ്മൾ അതിനെ കുറിച്ചാണ് പറയുന്നത്. അന്നേരം ആ ഭാര്യ അദ്ദേഹം അറിയാതെ വേറൊരാളോട് പറയും. പറയുമ്പോൾ അദ്ദേഹം അവിടെ ഇൻസൾട്ട് ആണെന്ന് വെച്ചാൽ ഭാര്യയോട് ഇത് പറഞ്ഞതല്ലേ പറയരുതെന്ന്. അപ്പൊ അവിടെ ഒരു വിശ്വാസ വഞ്ചന. അതുപോലെ ഒരു കൂട്ടുകാർ തമ്മില് പരസ്പരം കാര്യങ്ങൾ ഷെയർ ചെയ്ത് പരസ്പര വിശ്വാസത്തോടെ ഒരു ചിലപ്പോൾ ഒരാൾ ഒരാളെ പ്രേമിക്കുന്നതായിരിക്കാം, അതൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. വീട്ടിലറിയില്ലേ, നമ്മൾ പരസ്പര സുഹൃത്തുക്കളാണ്. പക്ഷെ അവിടെ ചതിക്കപ്പെടുന്നുണ്ട് പലരും. അപ്പം ആത്മാർത്ഥമായി നമ്മൾ വിശ്വസിക്കുകയും നമ്മൾ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി, എന്റെ ഒരു പ്രാധാന്യം എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, എന്നോടൊരു വ്യക്തി, ഞാനിപ്പോ 21 വർഷം എന്നെ വിവാഹം കഴിച്ച് തഴവാ നാട്ടി വന്നിട്ട് ഒരു വ്യക്തി എന്നോട് പറയുന്നു, ഡോ ഇങ്ങനൊരു കാര്യം ഞാൻ ഇപ്പൊ എനിക്ക് എന്നെ എല്ലാവർക്കും പൂർണ്ണമായി വിശ്വാസം എന്ന് വെച്ചാൽ അവര് പറയും, ആ കുട്ടി ഒരിക്കലും അത് പറയത്തില്ലെന്ന്. എന്നുവെച്ചാൽ അവർക്ക് വിശ്വാസമാണ്. ഇപ്പൊ ഞാനുമായിട്ട് ബന്ധമില്ലാത്ത ഒരു കക്ഷിയാണെങ്കിൽ പോലും അവരെന്നോട് പറയും, മോളെ ഞാൻ മോളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്, മോളത് ആരോടും പറയരുത്, മോളോടൊപ്പം തന്നെ ഇരിക്കണം. ഇപ്പൊ ഞാൻ പറയും, തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്ന കാര്യം ഞാൻ ഒരിക്കലും ആരോടും പറയില്ല, നിങ്ങൾ പറഞ്ഞു. അങ്ങനെ എനിക്ക് കുറേ ഫ്രണ്ടുകളുണ്ട് എന്നെ വിശ്വസിക്കുന്നവർ, തിങ്ങി പോകുന്നുണ്ട് എനിക്ക് ഈ നാട്ടിൽ വന്ന ശേഷം. അപ്പൊ നമ്മൾ പറയുന്നത് നമ്മൾ ആരോടും വിശ്വാസ വഞ്ചന കാണിക്കില്ല ഒരിക്കലും, അത് ആർക്കും താങ്ങാൻ പറ്റാത്തതാണ്.
0: അതായത് നമ്മള് ഒരാളുടെ അടുത്ത്, അത് തന്നെയാണ് നമ്മൾ പറഞ്ഞു വന്നതും, നമ്മൾ ഒരാളുടെ അടുത്ത് പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നമ്മള് ഒരാളുടെ അടുത്ത് വിശ്വസിച്ച് ഒരു സംസാരിക്കുന്ന ഒരു കാര്യം, നമ്മൾ ഒരു കാരണവശാലും നമ്മളത് റിലീവ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കാര്യമാണ് അല്ലേ. അതായത് നമുക്ക് പലപ്പോഴും ചിലപ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ടാകാം, ആ ശരി എന്താണ് ഇപ്പം അവനെന്നോട് അങ്ങനെ ചെയ്തു, അവനെന്നോട് ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നമുക്കത് പറയാം. പക്ഷേ അത് ഒരാളുടെ അടുത്ത് ചിലപ്പോൾ നമുക്കുണ്ടാക്കുന്നൊരു മാനസികപരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവും. അത് എത്രത്തോളം വലുതാണെന്ന് ചിലപ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കേണ്ടി വരും. അത് എത്ര അവരെ എത്ര അത് ബ്രേക്ക് ചെയ്യും എന്നുള്ളൊരു കാര്യം കൂടിയിട്ട് നമുക്കത് ചിന്തിക്കേണ്ടി വരും. നമസ്കാരം.
3: നമസ്കാരം. ഈ വിശ്വാസം എന്ന് പറയുന്നത്, അത് നമുക്ക് ആ വിശ്വാസം നല്ല വിശ്വാസമായിട്ട് നിലനിൽക്കണമെങ്കിൽ നമ്മളിലുള്ളതൊന്നും തുറന്നു പറയാതിരിക്കുക.
0: അത് തന്നെ, അതാണ് ചെയ്യേണ്ടത് അല്ലേ.
3: തീർച്ചയായിട്ടും നമ്മൾക്ക് ഒരാളെ വിശ്വാസമുണ്ട്. എനിക്കിപ്പോ മോളോട് സ്നേഹമുണ്ട്, വിശ്വാസമുണ്ട്. അത് എന്നിലുള്ളത് ഞാൻ എന്നിൽ ഒതുക്കണം. കാരണം അല്ലെ നമ്മളെ ഒരിക്കൽ തെറ്റിദ്ധരിക്കപ്പെടും. കാരണം ആ കുട്ടിയായിരിക്കും. നമ്മളിപ്പോ എന്തെങ്കിലും ഒരു രഹസ്യം ഒരാളോട് തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെ ആരെങ്കിലും പറഞ്ഞു മൂന്നാമത് ഒരാളറിയില്ല. പക്ഷെ നമ്മള് പെട്ടെന്ന് ധരിക്കുന്നത് ഈ കുട്ടിയായിരിക്കും അത് പറഞ്ഞതെന്ന് നമ്മുടെ മനസ്സിൽ തോന്നും.
0: അതെ അതെ അതെ അതെ.
3: അതിനുള്ളതാണ് നല്ല വിശ്വാസങ്ങൾ നമ്മൾ കളയാതിരിക്കാനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് മറ്റുള്ളവർ നമ്മുടെ ഉള്ളിലുള്ളത് അറിയാതിരിക്കുക. നമുക്ക് കേൾക്കാം, ഒരാൾക്ക് ചിലപ്പോൾ ഉള്ളിൽ ഒതുക്കാൻ പറ്റാത്ത വിഷമങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കത് കേൾക്കാം, അത് പുറത്ത് പറയാതിരിക്കാം. ഇപ്പൊ എന്നോട് പറയുന്ന കാര്യം ചിലപ്പോ അവര് തന്നെ വേറെ ഒരാളോടായിരിക്കും പറഞ്ഞേക്കുന്നത്. പക്ഷെ എന്നാലും വിചാരിക്കും, പിന്നെ നാലാമതൊരാൾ അറിയുമ്പോഴായിരിക്കും ഞാനായിരിക്കും അത് പറഞ്ഞതെന്ന് വിചാരിക്കും. ശരിയല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ നമ്മള് വിശ്വാസം കളയാതിരിക്കാനുള്ള ഒരേ ഒരു മാർഗം നമ്മളിൽ മാത്രം ഒതുക്കുക. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഹലോ,
0: പറഞ്ഞോളൂ.
3: ആ അല്ല മോളെ, എന്തോ പേര് സൗണ്ടില് എവിടെ ഒരു മൈക്കൊന്ന് അടുപ്പിച്ച്
0: പറഞ്ഞോളൂ.
3: ഞാൻ പറഞ്ഞാണ്ട് തീർന്നു കാര്യങ്ങൾ, ഇത്രേ ഉള്ളൂ. കാരണം പിന്നെ എന്ന് വെച്ചാല് മൂന്നാമതൊരാള് അറിയാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല വിശ്വാസം. പിന്നെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞു, അതായത് എന്ന് വെച്ചാൽ നമ്മളിലുള്ളത് നമ്മളിൽ ഒതുങ്ങണം. രഹസ്യം എന്നും രഹസ്യമാണ്. രഹസ്യത്തിന് എപ്പോഴും രഹസ്യ സ്വഭാവം ഉണ്ടായിരിക്കണം. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തു പോരും.
0: അതെ അതെ അതെ.
3: അത് വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തും. ഇപ്പൊ അയലുണ്ട്, ബന്ധുക്കളുണ്ട്, എല്ലാം നമുക്ക് അവരോട് പറയാം എന്നൊരു തോന്നൽ നമ്മളുടെ മനസ്സിൽ ചിലപ്പോ ഉള്ളിൽ ഒതുങ്ങാത്തവർക്ക് ചിലപ്പോ അത് തോന്നാം. നമുക്കതൊന്ന് തുറന്ന് പറഞ്ഞേക്കാം. നമ്മള് സിനിമയിലൊക്കെ കണ്ടില്ലേ മോഹൻലാലിന്റെ ചില സിനിമ, ഒക്കെ കാണാറില്ലേ, ചെന്ന് പറഞ്ഞിട്ട് ഇന്നസെന്റ് വിളിച്ച് പറയുന്ന പോയി, കാരണം ആരോടും പറയാനില്ലാത്തോണ്ട്. ഞാൻ വിശേഷിച്ച് ഞാൻ ഒരു കാര്യം പറയാം, നമ്മള് മാത്രം പറഞ്ഞാ മതി,
0: നിങ്ങളോട്
3: പറയാതിരിക്കാറ് കാര്യങ്ങള് കേട്ടോ.
0: അതായത് അതായത് ശരിയാ, നമ്മളെ ഏറ്റവും കൂടുതൽ അറിയാവുന്നത് നമ്മൾക്കാണ് എന്ന് പറയുന്നത് പോലെയാണ് ഈ കാര്യം അല്ലേ. നമ്മളെ ഏറ്റവും കൂടുതൽ അറിയാവുന്നത് നമ്മൾക്കാണ് എന്ന് പറയുമ്പോൾ പോലും നമ്മളത് എവിടെയും റിവീൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ആരറിയാനാണ് എന്നുള്ളൊരു കാര്യം കൂടി വരത്തില്ലേ. അതായത് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ, എന്തെങ്കിലും ഒരു രഹസ്യങ്ങൾ ഉണ്ടെങ്കിൽ അത്ര വിശ്വാസവും അത്ര സ്നേഹവും, നമ്മളെ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന കുറച്ച് ആളുകളില്ലേ, അപ്പം അവരെടുത്ത് നമ്മൾ പറയുമ്പോഴായിരിക്കും കുറേ കൂടി കൂടുതൽ നമുക്ക് എന്താ പറയുക, ചിലപ്പം ചില ആളുകൾ ചിലരല്ല മിക്ക ഉള്ളവർക്കും ഈ മനസ്സിൽ ഒരുപാട് ഈ ഭാരങ്ങളൊക്കെ കൊണ്ടു നടക്കാനായിട്ട് ഉദ്ദേശിക്കുന്നവരായിരിക്കത്തില്ല. അപ്പം അവർക്ക് എന്താ പറയുക, അവർക്ക് പുറത്ത് ഇങ്ങനെ ആരോടെങ്കിലും അവർക്കൊന്ന് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവർക്കത് സമാധാനവും ആവത്തില്ല. അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ഇതെന്ന് പറയുന്നത്, അവർക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ എന്ന് പറയുന്നത് ആരോടെങ്കിലും ഒന്ന് മനസ്സ് തുറന്നൊന്ന് സംസാരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ശരി കുറച്ചൊക്കെ ഒന്ന് മനസ്സമാധാനമാവും എന്ന് വിചാരിച്ചുകൊണ്ട് പറയുന്നവരുണ്ടാകാം അല്ലേ. അപ്പം അതാണ് നമുക്കും ചിലപ്പോൾ ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം, നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആരോടെങ്കിലും ഒന്ന് പറയാതിരുന്ന് നോക്കുക, ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിന് എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കുറച്ച് നേരമായിട്ട് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ RJ സുമയ്യ.

0: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
1: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
2: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
1: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, കരുനാഗപ്പള്ളി.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണ കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനെറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ. കോൺടാക്ട് 8547025367.
6: അറിഞ്ഞില്ലേ രശ്മി, ത്രില്ലോണം. രശ്മി ഹാപ്പി ഹോമിൽ ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ എന്നിവയ്ക്ക് മെഗാ ഓഫറുകൾ. ഓഫറുകൾ മാത്രമല്ല, 10 കോടി രൂപയുടെ ആകർഷകമായ സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. സമ്മാനങ്ങളുടെ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൾ.

0: തിരികെ എത്താം. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓൺ ആയിട്ട് വരെ പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് വിശ്വാസത്തെ പറ്റിയിട്ടാണ് അല്ലേ? അപ്പോൾ നമുക്ക് ചോദിക്കാം അടുത്ത പാസഞ്ചർ ആരാണ്. നമസ്കാരം.
1: നമസ്കാരം. വിശ്വാസം അതല്ലേ എല്ലാം എന്ന് പറയുന്നത്. കൂട്ടേ, എല്ലാം പറയുന്നുണ്ടെങ്കിലും നമ്മൾ എല്ലാം ഒന്നും ആരെയും വിശ്വസിക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾക്ക് സന്തോഷം സമാധാനം ഉണ്ടാകുന്നെങ്കിൽ നമ്മള് നമ്മുടെ രഹസ്യങ്ങളൊന്നും ആരെയും അറിയിപ്പിക്കാതിരിക്കുക. ഇപ്പൊ ഞാന് എന്റെ ഹസ്ബൻഡിന് എന്നെ 100% വിശ്വാസവും എന്നെ ജീവനെ തുല്യം സ്നേഹിക്കുന്നതും ഹസ്ബൻഡാണ്. എന്നിരുന്നാൽ പോലും ഞാന് എല്ലാം ഒന്നും പുള്ളിയടുത്ത് ഞാൻ പറയത്തില്ല. കാരണം പുള്ളി അറിയേണ്ട കുറെ കാര്യങ്ങളുണ്ട്, അത് മാത്രമേ ഞാൻ പുള്ളിയടുത്ത് പറയാറുള്ളൂ. അല്ലാതെ ഒരു കാര്യങ്ങളും ഞാൻ പറയത്തില്ല. പലരും എല്ലാം അങ്ങ് തുറന്ന് പറയും. ഇത്ര കയറി ഭർത്താവ് എന്ന് പറയുന്നതായാലും മക്കളെന്ന് പറയുന്നതായാലും അയൽക്കാരെന്ന് പറയുന്നതായാലും പിന്നെ സഹോദരങ്ങൾ എന്ന് പറയുന്ന ഇതെല്ലാം മനുഷ്യരാണ്. മനുഷ്യർക്ക് ഏത് നിമിഷവും സ്വഭാവങ്ങൾ മാറാം. അന്നേരം നമ്മളിൽ ഉള്ള കാര്യങ്ങൾ നമ്മള് പല രഹസ്യങ്ങളും നമുക്ക് കാണും. എല്ലാം ഒന്നും നമ്മൾ അവരെ വിശ്വസിച്ച് തുറന്ന് പറഞ്ഞിട്ട് കൂടുതലും ദാമ്പത്യ ജീവിതത്തിൽ നമ്മളെല്ലാം തുറന്ന് പറഞ്ഞിട്ട് കാരണം നമ്മള് അവരെ വിശ്വസിച്ച് എല്ലാം പറയും. ചിലപ്പോ അവരെ അവസരത്തിനൊക്കെ അത് പ്രയോജനപ്പെടുത്തും. അതുകൊണ്ട് എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ എന്റെ ഒരു സ്വഭാവം പറയാ, ഞാൻ ഒരു കാര്യങ്ങളും ഹസ്ബൻഡ് അറിയാൻ പറ്റാത്ത ഒരു കാര്യങ്ങളും ഞാൻ പുള്ളിയടുത്ത് പറയത്തില്ല. എനിക്കും കൂടുതലും വിശ്വാസമാണ് പുള്ളി. എന്നാൽ ഞാൻ അറിയാത്ത പല കാര്യങ്ങളും പുള്ളിയുടെ മനസ്സിലും കാണും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാം ഒന്നും എല്ലാരും പറയണം, തുറന്നു പറയണം തുറന്നു പറയണം. പക്ഷെ ഈ തുറന്ന് പറച്ചതിനകത്തും പല പ്രശ്നങ്ങളും ഉണ്ട്. നമുക്ക് പറയേണ്ട കാര്യങ്ങൾ ഹസ്ബൻഡ് അറിയേണ്ട കാര്യം, നമ്മുടെ വീട്ടുകാര്യങ്ങൾ, കുടുംബക്കാര്യങ്ങൾ, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പറയേണ്ട കാര്യങ്ങളെല്ലാം പറയാം. മക്കളുടെ കാര്യങ്ങൾ, സഹോദരങ്ങളുടെ കാര്യങ്ങൾ എല്ലാം നല്ല കാര്യങ്ങളാണെങ്കിൽ പുള്ളിയടുത്ത് അറിയിപ്പിക്കാം. പക്ഷേ അറിയണ്ടാത്ത കാര്യങ്ങളാണെങ്കിൽ, ഇനി ഇവരുടെ ഒക്കെ കാര്യങ്ങൾ തന്നെയാണെങ്കിൽ പോലും പുള്ളി അറിയണ്ടാത്ത കാര്യങ്ങളാണെങ്കിലും ഞാൻ പറയാറില്ല. ഞാൻ എന്റെ മനസ്സിൽ തന്നെ വെച്ചുകൊണ്ട് നടക്കും. അത് എന്റെ കാര്യമാണെങ്കിലും വേറൊരാളുടെ കാര്യമാണെങ്കിലും ഞാൻ ഹസ്ബൻഡിന്റെ അടുത്ത് ഞാൻ പറയാറില്ല. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോഴും സന്തോഷത്തിനൊരു കുറവില്ല. നമ്മളെല്ലാം തുറന്ന് പറയുന്നതാണ് നമ്മുടെ സന്തോഷം, നമ്മുടെ എല്ലാ വിഷമങ്ങളും മാറും. പക്ഷെ നമുക്ക് തുറന്ന് പറയുന്നതിനോടൊപ്പം തന്നെ നമുക്ക് വിഷമങ്ങൾ കൂടിക്കൂടി വരുത്തോളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മൾ എല്ലാം ഒന്നും നമ്മൾ ആരടുത്തും തുറന്ന് പറയരുത്. ഇനി ആരും എന്റെ സഹോദരങ്ങടുത്ത് പോലും ഞാൻ എന്റെ ഒരു ഇവിടുത്തെ ഒരു കാര്യങ്ങളും ഞാൻ പറയേണ്ടാത്ത ഒരു കാര്യങ്ങളും ഞാൻ പറയത്തില്ല.
0: അതെ അതെ, അതായത് കൂടുതലും നമ്മൾ കാര്യങ്ങൾ റിവീൽ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ അത് തന്നെയാണ് പറഞ്ഞു വെച്ചതും. അതായത് നമുക്ക് ഒരു എന്താ പറയുക, ഒരു വിശ്വാസം, ഒരു കംഫർട്ട് സോൺ തോന്നുന്നവർ

0: ോട് മാത്രം നമ്മൾ കാര്യങ്ങൾ ഷെയർ ചെയ്യുക എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അതായത് നമുക്കൊരു വിശ്വാസവും നമുക്കൊരു അത്രയ്ക്കധികം നമ്മൾ വിശ്വസിക്കുന്ന ഒരു ആളുടെ അടുത്ത് മാത്രമേ റിലീവ് ചെയ്യാവുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. അതാണ് ആരെങ്കിലും ഒരാളുടെ ലൈഫിൽ ഒരാളെങ്കിലും കാണത്തില്ലേ, എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റുന്ന ഒരാളെങ്കിലും കാണത്തില്ലേ, കാണുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് എൻ്റെ വിശ്വാസമാണ് കേട്ടോ. അതായത് ഒരാളെങ്കിലും കാണും, ഒരാളെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളെങ്കിലും കാണും. ചിലപ്പോൾ ചിലർ കാണത്തില്ല, ചിലർ എല്ലാ കാര്യങ്ങളും മനസ്സിനകത്ത് ഒതുക്കുന്നവരാണ്. അപ്പം അതുകൊണ്ട് തന്നെ ചിലരെ ആർക്കും അങ്ങനെ പിടികൊടുക്കാതെ നടക്കുന്ന ആളുകളും ഉണ്ടാകും. ബട്ട് നമുക്ക് അറ്റ്ലാസ്റ്റ് ഈ നമ്മളിങ്ങനെ മനസ്സിനകത്ത് വെച്ച് ഇങ്ങനെ കുന്നുകൂട്ടി കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നവുമുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് നമ്മൾ പറയാറുണ്ടല്ലേ. അപ്പം അങ്ങനെ അല്ലാത്തവരെ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടായിട്ട് തോന്നുന്ന ആൾക്കാരെ നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ളൊരു കാര്യമാണ് നമുക്കിതിനകത്ത് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പം അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം. നമസ്കാരം.
1: നമസ്കാരം. നമസ്കാരം.
0: പറഞ്ഞോളൂ.
1: ഇന്നത്തെ വിഷയം എന്താന്ന് ഞാൻ കേട്ടില്ല.
0: ആ, ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് വിശ്വാസത്തെ പറ്റിയിട്ടാണ്.
1: വിശ്വാസം.
0: ഒരു പ്രാവശ്യം ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ തിരിച്ചത് തിരികെ കിട്ടുമോ എന്നുള്ളൊരു ചോദ്യമാണ് ചോദിക്കുന്നത്.
1: ഓ, കിട്ടത്തില്ല മോളെ. കാരണം ഞാൻ താമസിക്കുന്ന എന്റെ മകന്റെയും കൂടെയാണ്, ഭാര്യയും മക്കളും മകനുമായിട്ട്. അവരോട് സത്യവും വിശ്വാസവും പറഞ്ഞാലും അവർക്കത് സ്വകാര്യമല്ല. അതുകൊണ്ട് എനിക്ക് അവർക്ക് കേൾക്കുകയോ പറയുകയോ ചെയ്യുമ്പോൾ വിഷമം. അതുകൊണ്ട് ഒന്നും ഞാൻ പറയത്തില്ല. വിശ്വാസമുള്ളതും പറയത്തില്ല, വിശ്വസിക്കാത്തതും പറയത്തില്ല. വിശ്വാസമെല്ലാം അത് വിശ്വാസം.
0: അതെ അതെ. അതായത് എല്ലാ എല്ലാ എല്ലാ എല്ലാവർക്കും അവരുടേതായിട്ടുള്ളൊരു കംഫർട്ട് സോണും കാര്യങ്ങളും ഒക്കെ കാണും അല്ലേ. അപ്പം അത് ബ്രേക്ക് ചെയ്യാതെ പോവുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഈ കൂടെ നമ്മുടെ കൂടെ നടക്കുന്നവരെയും നമ്മളുടെ കൂടെ നിൽക്കുന്നവരെയൊക്കെ നമ്മളൊരു കംഫർട്ടിൽ തന്നെ അതങ്ങ് മുമ്പോട്ട് കൊണ്ടുപോവുക എന്ന കാര്യം നമ്മൾ കാരണം മറ്റൊരാർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് നമ്മൾ ചിന്തിക്കത്തില്ലേ. അപ്പം ആ ഒരു കാര്യങ്ങൾ നമ്മൾ കുറച്ചും കൂടി കൂടുതൽ ശ്രദ്ധിക്കണം അല്ലേ. അതായത് നമ്മൾ കാരണം മറ്റാർക്കും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവാനൊന്നും പാടില്ല. അതേപോലെ തന്നെ നമുക്ക് ഭയങ്കര ഹാർട്ട് ബ്രേക്കിംഗ് ആണ്. അതായത് നമ്മുടെ ഒരു മനസ്സ് തളരുന്ന ഒരവസ്ഥയാണ്. അതായത് നമ്മളൊരു വിശ്വസിച്ചൊരു കാര്യം നമ്മളിങ്ങനെ പറഞ്ഞിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു മൂന്നാമതൊരാൾ ഇതേപോലെ അറിയുകയും മൂന്നാമതൊരാൾക്ക് ഒരു വഴക്കുണ്ടായി കഴിയുമ്പോൾ മൂന്നാമതൊരാളോട് ചെന്ന് പറഞ്ഞിട്ട് അത് അവരുടെ ഒരു വോയിസിൽ നിന്ന് തന്നെ നമ്മൾ തിരിച്ച് കേൾക്കുമ്പം നമുക്ക് ഭയങ്കരമായിട്ടൊരു വിഷമവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട്. അത് ചിലപ്പം ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു രീതിയിലേക്ക് ആ ഒരു കാര്യങ്ങൾ പോകും. അപ്പം അതാണ് അത് നമ്മൾ കുറച്ചും കൂടി കൂടുതലായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കാര്യം ഒരാളുടെ മനസ്സ് വിഷമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ ഏതൊക്കെ നിലയിൽ ചിന്തിക്കും എന്നുള്ളൊരു കാര്യം അതല്ല. ചിലപ്പോൾ ആർക്ക് അത് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. അവരുടെ വിഷമത്തിൻ്റെ പിന്നെ ഒരു ഭാഗം കൂടി ആയിപ്പോകും പിന്നെ നമ്മൾ. അപ്പോൾ അതാണ് ഒരിക്കലും ഒരു വിശ്വാസം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ കുറച്ച് കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടാണ്. ആ ഒരു കാര്യം കൂടി നമ്മളൊന്ന് ആലോചിക്കുക. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ RJ സുമയ്യ.

ഗീതം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയയാണ്. അപ്പൊ ഇന്നത്തെ ടോപ്പിക് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് വിശ്വാസത്തെ പറ്റിയിട്ടാണ്. വിശ്വാസം ഒരിക്കൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യത്തെയൊക്കെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒന്ന് സത്യസന്ധമായിട്ടൊന്ന് പറയുക, ഒരാളെ നിങ്ങൾ കണ്ണടച്ച് വിശ്വസിച്ചിട്ട് അങ്ങനെ കണ്ണടച്ച് വിശ്വസിച്ച ഒരാൾ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ. കാര്യം നമ്മൾ ഒരാളെ വിശ്വസിക്കുമ്പോൾ അവരുടെ മുന്നിൽ നമ്മൾ നമ്മളല്ലാതായി മാറും. അതായത് ഒരു മറയും ഇല്ലാതെ നമ്മൾ നമ്മളായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷനാണത്. നമ്മുടെ ഒരുപാട് സീക്രട്ടുകൾ നമ്മൾ ഷെയർ ചെയ്യും, നമ്മളുടെ ബലഹീനതകൾ കാണിക്കും. എന്നാൽ ഇയാളെ വിശ്വസിക്കാം എന്നുള്ളൊരു ഫീല് നമുക്കവിടെ ഉണ്ടാകും. ഒരു ദിവസം, പക്ഷേ ഒരു ദിവസമായിരിക്കും, ഒരു കള്ളം അല്ലെങ്കിൽ ഒരു ചതി അല്ലെങ്കിൽ ഒരു ചെറിയ തെറ്റുപോലും ആ വിശ്വാസത്തെ തകർക്കും. അപ്പോൾ നമുക്ക് അനുഭവിക്കുന്ന ആ ഒരു വേദനയെന്ന് പറയുന്നത് അത് നമ്മളുടെ ദേഷ്യമല്ല, നമ്മളുടെ വിഷമമല്ല, പക്ഷേ ഒരു കുറ്റബോധമായിരിക്കും. അതായിരിക്കും എനിക്ക് ഇങ്ങനെ വിശ്വസിക്കേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു കുറ്റബോധമായിരിക്കും. അപ്പം നമുക്ക് ഒരു നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരൻ നമ്മളോട് കള്ളം പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു പാർട്ണർ നമ്മളെ ചീറ്റ് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫാമിലി മെമ്പേഴ്സ് നമ്മളെ വിഷമിപ്പിച്ചപ്പോൾ, ആ ഒരു വേദന അത് ഒരേപോലെ തന്നെയാണ്. കാരണം വിശ്വാസമാണ് അവിടെ നഷ്ടമായത്. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കുക, നമ്മൾ ഒരാളെ വീണ്ടും വീണ്ടും നമ്മൾ വിശ്വസിക്കുമ്പോൾ അത് ആ വ്യക്തിക്ക് കൊടുക്കുന്ന ഒരു രണ്ടാമത്തെ ഒരു ചാൻസ് ആണോ അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെയാണോ ഈ ഒരു റിസ്ക് എടുക്കുന്നത് എന്ന്. അപ്പോൾ നമ്മുടെ പാസഞ്ചേഴ്സിനോട് പറയാനുള്ളത്, വിശ്വാസം അതൊരു ഫ്രജൈലായിട്ടുള്ളൊരു സാധനമാണ്. അത് കൊടുക്കുമ്പോൾ അത് ശ്രദ്ധ വേണം. അത് തകർത്താൽ അതിന് നമുക്ക് വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് ദാണ്ട് ഇന്നത്തെ സെഗ്മെൻറ്റ് നമുക്കിവിടെ അവസാനിപ്പിക്കാനുള്ള സമയമായി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
1: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
4: കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.
5: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
6: ചിന്തയും പാട്ടുകളുമായി കേൾക്കൂ എൻ റേഡിയോ 91.2.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൈ.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
5: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനിൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
4: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പുറപ്പെടുന്ന ത്രില്ലോണ മെഗാ ഓഫറിലൂടെ ഇപ്പോൾ സ്വന്തമാക്കാം 10 കോടി രൂപയുടെ സമ്മാനങ്ങളും മിതമായ നിരക്കിൽ ലോകോത്തര ഉൽപ്പന്നങ്ങളും. അതെ, ഈ ഓഫറി ഓണക്കാലത്ത് മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ത്രില്ലോണം യാത്ര അടിപൊളിയായി ആഘോഷിക്കൂ രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനും ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
6: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.

0: ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
2: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
3: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

പൊന്നു വേദച്ചാലും പവിഴം മേദിച്ചാലും ബാക്കി പാടപ്പച്ച പാടപ്പച്ചാ.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
1: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തെക്കൻ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ഹോം അപ്ലയൻസസ് ആയ രശ്മി ഹാപ്പി ഹോംസിലൂടെ പർച്ചേസ് ചെയ്താലോ? അതും ഈ ഓണക്കാലത്ത്. മാത്രമോ, കാറ്, സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും. സമ്മാനങ്ങൾ മാത്രമല്ല, വമ്പൻ ഓഫറുകളും രശ്മി ഹാപ്പി ഹോംസിലുണ്ട്. അപ്പോൾ ഈ പൊന്നോണം ത്രില്ലോണമാക്കാം രശ്മി ഹാപ്പി ഹോംസിലൂടെ. ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള രശ്മി ഹാപ്പി ഹോം സന്ദർശിക്കൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
3: പുതിയൊരു പുലരിയിലേക്ക് പുതിയൊരു പാട്ടുമായി കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.

0: പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
4: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
2: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ, മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ. എത്രയോ

0: ദൈവമേ, കൂടുതൽ കഷ്ടപ്പെടുത്താതെ ലക്ഷ്മിക്കുട്ടിയുടെ ജന്മം അങ്ങ് എടുത്താ മതിയായിരുന്നു.
1: ഓ, അതുപോലോ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയാണോ എല്ലാം ഈശ്വര കൽപ്പന പോലെ നടക്കും.
0: അവളോട് ആരെല്ലാം ആവർത്തിച്ച് പറഞ്ഞതാ രണ്ടാമതൊരു വിവാഹം കഴിക്കാന്? ഭർത്താവ് മരിക്കുമ്പോ അവക്ക് കഷ്ടിച്ച് 23 വയസ്സേ ഉള്ളൂ.
1: അവൾ അന്ന് പറഞ്ഞത് ഞാൻ മോനെ വളർത്തി പഠിപ്പിച്ചങ്ങ് കഴിഞ്ഞോളാവുന്നു.
0: അന്ന് അവിടെ അച്ഛനും അമ്മയും ഒക്കെ ജീവിച്ചിരുന്ന കാലവാ, ഒന്നും അറിയണ്ടായിരുന്നു. മോനെ പഠിപ്പിച്ച് ജോലിയും കിട്ടി കല്യാണവും കഴിപ്പിച്ച്, എന്നിട്ട് എന്തിയേ മോന്? കല്യാണം കഴിഞ്ഞ് അവൻ ലണ്ടനിലേക്ക് ഭാര്യയും കൂട്ടി അങ്ങ് പോയി.
1: വിദേശത്ത് പോയ മക്കളും അന്യന്റെ ഇരിക്കുന്ന കാശും അത്യാവശ്യത്തിന് ഉപകരിക്കത്തില്ലെന്ന് പഴയ ആൾക്കാർ പറഞ്ഞത് എന്ത് ശരിയാ?
0: അതെ, അയലത്തുകാരും അകന്ന ബന്ധുക്കളും എത്ര നാള് നോക്കും?
1: അത് സീരിയസ് ആണെന്നും പറഞ്ഞ പലരും ആ ചെറുക്കനെ വിളിച്ച് പറഞ്ഞില്ലയോ? അവനെല്ലാം മൂളി കേൾക്കുന്നല്ല, നാട്ടിലേക്ക് വരുന്ന കാര്യം പിണ്ടത്തില്ല.
0: ഓ, വന്നാ തന്നെ എത്ര പരമാവധി പോയാൽ 1-2 ആഴ്ച നിക്കും, പിന്നെ അങ്ങ് മടങ്ങിപ്പോകും.
1: ഇക്കണക്കിന് ലക്ഷ്മിക്കുട്ടി മരിച്ചാലും അവൻ 1 ആഴ്ച കഴിഞ്ഞാൽ നാട്ടിലെത്തൂ.
0: ഓ, എന്തോ കാര്യത്തിന് അവനെ അറിയിക്കുന്നത്?
1: ഓംനേഴ്സിന് കൊടുക്കാനുള്ള കാശും മരുന്ന് മേടിക്കാനുള്ള കാശും ഒക്കെ അയച്ചു കൊടുക്കുന്നു പോലും.
0: വാർദ്ധക്യ കാലത്ത് ഒരു തള്ള സുഖമില്ലാതെ കിടക്കുമ്പോ അവരാഗ്രഹിക്കുന്നത് ആ മക്കളുടെ സാമീപ്യവാ.
1: ഇക്കണക്കിന് നോക്കുമ്പോ ഉറങ്ങിക്കിടക്കുമ്പോ മരിക്കുന്നവരെന്ത് ഭാഗ്യവാന്മാരാ.
0: വിദേശത്ത് ജോലിക്ക് പോകുന്നതിന് കുറ്റം പറയാനൊക്കത്തില്ല. ഇന്നത്തെ കാലത്ത് എത്ര പഠിത്തം ഉണ്ടായാലും നാട്ടിലൊരു ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല.
1: പറയിടിലൊക്കെ കഴിഞ്ഞോ ശിവാനന്ദ?
0: നീ എന്തിനാ ചിരിച്ചേ? ചിരിക്കേണ്ട കാര്യമല്ലോ, ഞങ്ങള് പറഞ്ഞില്ലല്ലോ.
2: പറയിടിയിലും തീർന്ന് വഴക്കടിയിലും നടന്നു.
0: ക്ഷേത്ര സമിതിയിൽപ്പെട്ടവര് തമ്മിലടിച്ചോ?
2: പറയിടിയിൽ നടന്ന സ്ഥലത്തൊക്കെ ചെണ്ടക്കാര് ദക്ഷിണ മേടിച്ചോട്ടെ
1: ആ കാശ് ഭരണസമിതിക്കാർക്ക് വേണമെന്ന് പറഞ്ഞോ?
0: അല്ല ശിവാനന്ദ, ഈ ചെണ്ടക്കാർക്ക് ദക്ഷിണ കൊടുക്കുന്ന ഏർപ്പാട് പണ്ടില്ലായിരുന്നല്ലോ.
2: അങ്ങനെ കൊടുക്കണമെന്ന നിയമം ഒന്നും ഇല്ല. ഇപ്പൊ പിന്നെ ആന ഒഴികെ ബാക്കി എല്ലാവർക്കും ദക്ഷിണ കൊടുക്കും.
0: എന്നാ പിന്നെ അടുത്ത തവണ തൊട്ട് ആനയും തുമ്പിക്കൈ നീട്ടാൻ പരിശീലനം കൊടുക്കട്ടെ.
2: എന്തോ ആയാലും ചെണ്ടക്കാരിൽ ഒരാൾ ദക്ഷിണ മേടിക്കും, വൈകിട്ട് കിട്ടിയ ദക്ഷിണ എല്ലാടെ 3 വീതിക്കും.
1: ചെണ്ടക്കാര് 3 പേരുണ്ടായിരുന്നോ?
2: ഉണ്ടായിരുന്നു. ലാസ്റ്റ് ദിവസം കാശ് വീതം വെച്ചപ്പോ കുറവ് വന്നു. അതിനെ ചൊല്ലി ചെണ്ടക്കാര് തമ്മിൽ വഴക്കായി.
0: കാശ് എങ്ങനെ കുറഞ്ഞ്? പ്രധാന ചെണ്ടക്കാരൻ ഒളിപ്പിച്ചു വെച്ചതാണോ?
2: ആണെന്ന് ബാക്കിയുള്ളവര് പറയുന്നു. പക്ഷേ പ്രധാന ചെണ്ടക്കാരൻ പറഞ്ഞത് പല വീട്ടിൽ 5 വെച്ചേ
1: കിട്ടിയിട്ടുള്ളോ.
2: അവരാരും അഭിപ്രായമൊന്നും പറഞ്ഞു.
0: ദക്ഷിണ മിനിമം എത്ര രൂപ കിട്ടുമെന്ന് പറഞ്ഞാണോ ചെണ്ടക്കാരെ ബുക്ക് ചെയ്തത്?
2: അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. വിളിച്ച ചെണ്ടക്കാരെ ഇനി മുതൽ വിളിക്കണ്ടെന്ന് കമ്മിറ്റിക്കാര് പറയുന്നത് ഞാൻ കേട്ടു.
0: അതിന് പകരം കമ്മിറ്റിക്കാര് ചെണ്ടയടിക്കുവോ?
1: പുതുതായി വിളിക്കുന്നവർ ദക്ഷിണ മേടിക്കത്തില്ലെന്ന് ഉറപ്പ് വല്ലതും ഉണ്ടോ?
2: ഓ, എന്തോ ആയാലും നാണക്കേടായി പോയി.
0: എടാ ശിവാനന്ദ, ദക്ഷിണ യഥാർത്ഥത്തിൽ കൊടുക്കേണ്ടത് ആർക്കാ?
2: അത് പണ്ടൊക്കെ പൂജാരിക്ക് മാത്രമേ കൊടുക്കത്തുള്ളായിരുന്നു.
1: വീട്ടുകാർക്ക് മനസ്സുണ്ടെങ്കിൽ വരുന്നവർക്കൊക്കെ കൊടുക്കാം, പക്ഷെ ചോദിച്ചു വാങ്ങരുത്
0: എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സർക്കാർ ഓഫീസിലെ ജീവനക്കാർക്ക് മാസാമാസം ശമ്പളം കിട്ടുന്നില്ലേ? എന്നിട്ടും പലരും ഓഫീസിൽ ചെല്ലുമ്പം അവരോട് ചോദിച്ചു വാങ്ങുന്നതോ?
2: അതുപോലാണോ അമ്മാവി ഇത്?
0: പിന്നല്ലാതെ ഭക്തിയും വിശ്വാസവും ഒക്കെ ഇപ്പൊ കാശിന്റെ അടിസ്ഥാനത്തിലാ. കാശ് വീഴാൻ അവസരം കിട്ടിയാൽ ആരും അത് നഷ്ടപ്പെടുത്തത്തില്ല. ശർക്കര കുടത്തിൽ കൈ വീണാൽ നക്കിത്തുടയ്ക്കും കുടത്തോടെ മുക്കും വിദ്വാൻമാർ.
3: നെല്ലും പതിരും തയ്യാറാക്കി അവതരിപ്പിച്ചത് വടക്കുംതല ശ്രീകുമാർ. ശബ്ദം നൽകിയവർ വടക്കുംതല ശ്രീകുമാർ, താമരക്കുളമണി, വിദ്യാസാഗർ.
4: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
5: എടാ, നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറണ്ട് ബില്ല് ആരടയ്ക്കും? നീ അടയ്ക്കും.
4: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.

0: ഒരു സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ടേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പാർലമെന്റിൽ നിന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. മുൻ രാഷ്ട്രപതിയും ഇന്ത്യയുടെ മിസൈൽ മാനുമായ ഡോ APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. സംസ്ഥാനത്ത് ശാസ്ത്രീയ മാലിന്യ പരിപാലനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓണം സപ്ലൈകോ മേളകൾ അടുത്ത മാസം 8 മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. ഓണക്കാല വിപണി നിയന്ത്രിക്കാൻ സ്ക്വാഡിനെ നിയോഗിക്കുമെന്നും മന്ത്രി. അമീബിക്ക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് ചികിത്സയിലിരുന്ന രോഗി മരിച്ചു. പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമെന്ന് ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിനെതിരെ നടന്ന പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. പ്രതിഷേധം ശക്തമായതോടെ ഇരുസഭകളും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. ബഹളത്തിനിടെ പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഒരു കൂട്ടം ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. പ്രതിഷേധത്തിനിടെ ആക്രമിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ സമർപ്പിച്ച പ്രത്യേക ഹർജിയും ലിസ്റ്റ് ചെയ്ത മറ്റ് ഹർജികളും പരിഗണിക്കാൻ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ ജോയ് മല്യ ബാഗ്ചി, V മോഹന എന്നിവരടങ്ങിയ ബെഞ്ചാണ് തീരുമാനിച്ചത്. CRPF സ്ഥാപക ദിനത്തിൽ സൈനികർക്കും അവരുടെ കുടുംബങ്ങൾക്കും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കൾ ആശംസകൾ നേർന്നു. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ആഭ്യന്തര സുരക്ഷയും സംരക്ഷിക്കുന്നതിൽ CRPF നൽകിയ വിലമതിക്കാനാവാത്ത സംഭാവനകളെ നേതാക്കൾ പ്രശംസിച്ചു. മുൻ രാഷ്ട്രപതിയും പ്രശസ്ത ശാസ്ത്രജ്ഞനുമായ ഡോ APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. ഇന്ത്യയെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ജനങ്ങളുടെ രാഷ്ട്രപതി എന്ന ജനങ്ങൾക്കിടയിൽ അറിയപ്പെട്ട കലാമിന് രാഷ്ട്രീയ സാംസ്കാരിക ശാസ്ത്ര രംഗത്തെ പ്രമുഖർ ആദരമർപ്പിച്ചു. ഒരു റിപ്പോർട്ട്.
1: തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച APJ അബ്ദുൽ കലാം കഠിനാധ്വാനത്തിലൂടെയും പ്രതിഭയിലൂടെയുമാണ് രാജ്യത്തിന്റെ പ്രഥമ പൌരൻ എന്ന പദവിയിലെത്തിയത്. ISROയിലും DRDOയിലും അദ്ദേഹം നൽകിയ സംഭാവനകൾ സമാനതകളില്ലാത്തതാണ്. SLV-3, പൃഥ്വി, അഗ്നി തുടങ്ങിയ മിസൈൽ പദ്ധതികളുടെ വികസനത്തിന് നേതൃത്വം നൽകിയ കലാമിനെ രാജ്യം ആദരവോടെ ഇന്ത്യയുടെ മിസൈൽമാൻ എന്ന് വിശേഷിപ്പിച്ചു. 2 പൊഖ്രാൻ ആണവ പരീക്ഷണത്തിന് സാങ്കേതിക നേതൃത്വം നൽകിയതും കലാമായിരുന്നു. 2002 മുതൽ 2007 വരെ ഇന്ത്യയുടെ 11th രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ച കലാം രാഷ്ട്രപതി ഭവന്റെ വാതിലുകൾ സാധാരണക്കാർക്കായി, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കായി തുറന്നിട്ടു. ഉറക്കത്തിൽ കാണുന്നതല്ല, നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് സ്വപ്നം എന്ന സന്ദേശം പകർന്നു നൽകിയ അദ്ദേഹം 2015 ജൂലൈ 27 ഷില്ലോങ്ങിലെ IIMൽ വിദ്യാർത്ഥികളോട് പ്രസംഗിക്കുന്നതിനിടെ ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചു. അഗ്നിചിറകുകൾ, ഇന്ത്യ 2020, ഇഗ്നൈറ്റഡ് മൈൻഡ്സ് എന്നിവ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഗ്രന്ഥങ്ങളാണ്. രാഷ്ട്രം ഭാരതരത്നം നൽകി ആദരിച്ച ഡോക്ടർ അബ്ദുൽ കലാമിന്റെ ചിന്തകളും ആശയങ്ങളും ഇന്നും കോടിക്കണക്കിന് ഇന്ത്യക്കാർക്ക് വഴിവിളക്കായി തുടരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്ത് ശാസ്ത്രീയ മാലിന്യ പരിപാലനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഖരമാലിന്യ പരിപാലന ചട്ടങ്ങൾ സംബന്ധിച്ച മേഖലാതല ശില്പശാലകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സാമൂഹിക ശുചിത്വം ഓരോ പൌരന്റെയും ഉത്തരവാദിത്തമാകണമെന്നും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന പ്രവണത ഇല്ലാതാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തുടർച്ചയായ പഠനമാണ് ജീവിതമെന്നും വളർന്നുവരുന്ന തലമുറയെ സ്വാധീനിക്കാൻ അധ്യാപകർക്ക് കഴിയണമെന്നും മുഖ്യമന്ത്രി VD സതീശൻ. തിരുവനന്തപുരം ഹിന്ദി പ്രചാരസഭയിൽ ബിരുദദാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഹിന്ദി പ്രചാരസഭയുടെ സ്ഥാപകൻ വാസുദേവൻ പിള്ളയുടെ അർത്ഥകായ പ്രതിമ മുഖ്യമന്ത്രി അനാച്ഛാദനം ചെയ്തു. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി രാജ്യം മുഴുവൻ ഹിന്ദി പ്രചാരണത്തിനുവേണ്ടി ജീവിതം ഉഴിഞ്ഞുവച്ച വ്യക്തിത്വമാണ് വാസുദേവൻ പിള്ളയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഓണം സപ്ലൈകോ മേളകൾക്ക് അടുത്ത മാസം 8 തുടക്കമാകും. മുഖ്യമന്ത്രി ഓണം മേള ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 12-13 തീയതികളിൽ ജില്ലാ മേളകൾക്കും തുടക്കമാകും. പൂഴ്ത്തിവയ്പ് ഉൾപ്പെടെ തടയാനും ഓണക്കാല വിപണി നിയന്ത്രിക്കാനും കളക്ടറുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡ് ഓഗസ്റ്റ് ആദ്യം പ്രവർത്തനം തുടങ്ങുമെന്നും മന്ത്രി അറിയിച്ചു.
2: സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റും സപ്ലൈകോയും വഴി 165,932 മെട്രിക് ടൺ അരി ഈ ഓണക്കാലത്ത് വിപണിയിൽ എത്തിക്കാനാണ് ഗവൺമെന്റ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. സെപ്റ്റംബർ മാസത്തെ സബ്സിഡി ഉൽപ്പന്നങ്ങൾ കൂടി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഓഗസ്റ്റിൽ അത് വിതരണം ചെയ്യും. 3 കിലോ അരിയും 2 കിലോ ഗോതമ്പും അധികമായിട്ട് നീലക്കാർഡുകൾക്ക് നൽകാനായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. AY കാർഡുകൾക്ക് സൌജന്യ ഓണക്കിറ്റിന്റെ വിതരണം ഓഗസ്റ്റ് ആദ്യവാരത്തോടെ തന്നെ ആരംഭം കുറിക്കാനാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്.
0: അമീബിക്ക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന രോഗി മരിച്ചു. കൊയിലാണ്ടി സ്വദേശിയായ 49-കാരനാണ് മരിച്ചത്. ഇയാളുടെ രോഗ ഉറവിടം വ്യക്തമല്ല. കിണറിലെ ജലസാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചതായും പ്രദേശത്ത് ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ നടത്തിയതായും ആരോഗ്യവകുപ്പ് അറിയിച്ചു. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കോളേജിലെ പഥോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ MK റാമിനെ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ വിട്ടു. തലശ്ശേരി കോടതിയാണ് ഇയാളെ 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അമേരിക്ക ഇറാൻ വെടിനിർത്തൽ ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന പ്രതീക്ഷയിൽ പശ്ചിമേഷ്യ. എല്ലാ തലങ്ങളിലുമുള്ള ചർച്ചകൾ തുടരുകയാണെന്ന് UNലെ US അംബാസഡർ മൈക്ക് വാൾസ് പറഞ്ഞു. മേഖലയിലെ പ്രത്യാക്രമണങ്ങൾ നിർത്തിവച്ചതായി ഇറാൻ സൈനിക വക്താവും സ്ഥിരീകരിച്ചു. അതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു നാളെ വാഷിംഗ്ടണിൽ പ്രസിഡന്റ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത്

0: ഇന്ന് രാവിലെ 5:10 തിരുനെൽവേലിയിൽ നിന്ന് പുറപ്പെടേണ്ടിയിരുന്ന 1-9-577 നമ്പർ തിരുനെൽവേലി ജാംനഗർ ദ്വിവാര എക്സ്പ്രസിന്റെ സമയമാണ് ക്രമീകരിച്ചത്. ട്രെയിൻ രാത്രി 11:45 പുറപ്പെടും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. സംസ്ഥാനത്ത് കർക്കടക മാസാചരണത്തോടനുബന്ധിച്ചുള്ള ക്ഷേത്ര ദർശനവും ആരോഗ്യ സംരക്ഷണ ചികിത്സകളും സജീവം. രാമായണ കഥാസന്ദർഭത്തിന്റെ ദൃഷ്ടാന്ത അനുഭവം സമ്മാനിക്കുന്ന ജഡായുപാറയിലെ കോദണ്ഡ രാമസ്വാമി ക്ഷേത്രത്തിൽ നിരവധി പേരാണ് ദർശനത്തിനെത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
1: രാവണൻ സീതാദേവിയെ അപഹരിച്ചുകൊണ്ട് പുഷ്പക വിമാനത്തിൽ പോകവെ തടഞ്ഞ് ധീരമായി പോരാടിയ ജഡായു രാവണന്റെ ചന്ദ്രഹാസം കൊണ്ടുള്ള വെട്ടേറ്റ് വീണതും പിന്നീട് ശ്രീരാമനെത്തി ജഡായുവിന് മോക്ഷം നൽകിയതും ഈ പാറമുകളിലാണെന്ന് വിശ്വസിക്കുന്നു. കൂറ്റൻ ജഡായു ശില്പത്തിനടുത്താണ് ശ്രീ കോദണ്ഡരാമക്ഷേത്രം. പ്രധാന പ്രതിഷ്ഠയായ ശ്രീരാമ വിഗ്രഹത്തിന് 13 ഉയരമുണ്ട്. സീതാദേവി, ലക്ഷ്മണൻ, വീര ജഡായു തുടങ്ങിയ ഉപദേവതാ പ്രതിഷ്ഠകളുമുണ്ട്. കുരങ്ങന്മാർക്ക് ഭക്ഷണം നൽകുന്ന വാനരയൂട്ട് ക്ഷേത്രത്തിലെ വഴിപാടാണ്.
0: ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്കായി ആദ്യ സ്വർണം നേടിയ മീരാബായ് ചാനുവിനെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അഭിനന്ദിച്ചു. വനിതകളുടെ 48 കിലോഗ്രാം ഭാരോദ്വഹനത്തിലാണ് മീരാബായ് ചാനുവിന്റെ സുവർണ നേട്ടം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 644 പോയിന്റ് ഉയർന്ന് 76,704, നിഫ്റ്റി 184 പോയിന്റ് നേട്ടത്തിൽ 23,951 വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 680 രൂപ കൂടി 1,06,960 രൂപയും ഗ്രാമിന് 13,370 രൂപയുമാണ് ഇന്നത്തെ വില. ജനം ടിവി തിരുവനന്തപുരം ബ്യൂറോ ക്യാമറാമാൻ അഭിജിത്ത് ശ്രീകുമാർ വാഹനാപകടത്തിൽ മരിച്ചു. 26 വയസ്സായിരുന്നു. രാത്രി ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോഴായിരുന്നു അപകടം. പാറശാല സ്വദേശിയാണ്. തിരുവനന്തപുരം മഞ്ചൂർ വിശാഖ വധക്കേസിൽ കൊലപാതകത്തിനുപയോഗിച്ച ആയുധങ്ങൾ പോലീസ് കണ്ടെടുത്തു. ഇന്നലെ പ്രതികളെ പിടികൂടിയ പുലയനാർകോട്ട നെഞ്ചുരോഗ ആശുപത്രിക്ക് സമീപമുള്ള കുറ്റിക്കാട്ടിൽ നിന്നാണ് ആയുധങ്ങൾ കണ്ടെത്തിയത്. പ്രതികളുമായി പോലീസ് ഇന്ന് തെളിവെടുപ്പ് നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഉച്ചയ്ക്ക് 2 നിർത്തിവച്ചു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. മുൻ രാഷ്ട്രപതിയും ഇന്ത്യയുടെ മിസൈൽ മാനുമായ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ ചരമവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച രാജ്യം. സംസ്ഥാനത്ത് ശാസ്ത്രീയ മാലിന്യ പരിപാലനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓണം സപ്ലൈകോ മേളകൾ അടുത്ത മാസം 8 മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. ഓണക്കാല വിപണി നിയന്ത്രിക്കാൻ സ്ക്വാഡിനെ നിയോഗിക്കുമെന്നും മന്ത്രി. അമീബിക്ക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് ചികിത്സയിലിരുന്ന രോഗി മരിച്ചു. പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമെന്ന് ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ഇന്ന് മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഓച്ചിറ ആർസിപിഎം ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ന്യൂഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിലെ പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെയുള്ള വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. മുൻ രാഷ്ട്രപതിയും ഇന്ത്യയുടെ മിസൈൽ മാനുമായ ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിന്റെ ചരമവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. കേരളത്തിൽ ശാസ്ത്രീയ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഒഡീഷയിലും ഛത്തീസ്ഗഡിലും അതിശക്തമായ മഴ ഇന്നും തുടരും. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കാൻ സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കാസ്പിയൻ കടലിൽ ഇറാനിയൻ കപ്പലിന് നേരെ യുക്രൈൻ നടത്തിയ ആക്രമണത്തിന് ശക്തമായ മറുപടി നൽകുമെന്ന് ഇറാൻ. വാർത്തകൾ വിശദമായി. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രതിഷേധത്തിനെതിരെ ന്യൂഡൽഹിയിൽ നടന്ന പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. കോമൺവെൽത്ത് ഗെയിംസിലെ സ്വർണ്ണ മെഡൽ നേട്ടത്തിൽ ഇന്ത്യൻ താരം മീരാഭായ് ചാനുവിനെ ലോക്സഭ അഭിനന്ദിച്ചു. തുടർന്ന് ചോദ്യോത്തരവേളയിലേക്ക് കടക്കാൻ ശ്രമിക്കവേ പ്രതിപക്ഷം ബഹളം വയ്ക്കുകയായിരുന്നു. സഭയുടെ അന്തസ്സിന് അനുസരിച്ച് അംഗങ്ങൾ പെരുമാറണമെന്ന് സ്പീക്കർ ഓം ബിർള പറഞ്ഞു.
1: സഭി മാന്യ സദസ്യോ കി ഹൈ ഐസേ മാന്യ സദസ്യോ ഖിലാഫ് മുജേ കാർവായി കർണി പഡേഗി ജോ സദൻ കി മര്യാദാഓ പരമ്പരാഓ കോ സമാപ്ത കർനേ കാ പ്രയാസ് കർ രഹേ ഹൈ ആപ് സംവാദ് കരോ ചർച്ച കരോ മഹത്വപൂർണ മുദ്ദോ പർ ബാത് കരോ ലേക്കിൻ തക്തിയാ ലേക്കർ ആനാ യേ ഉചിത് നഹീ ഹൈ.
0: പ്രതിപക്ഷ ബഹളത്തിനിടെ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. രാജ്യസഭയിലും സമാനമായ പ്രതിഷേധം അരങ്ങേറി. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. പ്രതിഷേധത്തിനിടെ ആക്രമിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ സമർപ്പിച്ച പ്രത്യേക ഹർജിയും ലിസ്റ്റ് ചെയ്ത മറ്റ് ഹർജികളും പരിഗണിക്കും. സമാധാനപരവും നിയമപരവുമായ പ്രതിഷേധത്തിനുള്ള അവകാശം ഭരണഘടനാപരമായി സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നിരീക്ഷിച്ചു. സാങ്കേതിക വിദ്യാ വിദഗ്ധൻ നന്ദൻ നീലേക്കനിയുടെ അധ്യക്ഷതയിൽ പരീക്ഷാ പരിഷ്കരണങ്ങൾക്കായി ഉന്നത അധികാര കർമ്മസമിതി രൂപീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ പരീക്ഷാ സംവിധാനം ശക്തിപ്പെടുത്താൻ ടാസ്ക് ഫോഴ്സിന്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
2: പാർലമെന്റ് കഠോർ കാനൂനോ പ്രാവധാന നയാ കാനൂൺ ബനാനെ ദിശാമേ ആകെ ബഡ്രഹേ ലേക്കൻ ഹമേ ഭവിഷ്യ സോച്ചനാ പരീക്ഷാ പദ്ധതി ട്രാൻസ്പരന്റ് ഹോ हमारी परीक्षा पद्धति में सबसे ज्यादा टेक्नोलॉजी का उपयोग हो. इन सारी बातों को ध्यान में रखते हुए विश्व प्रसिद्ध टेक्नोलॉजी एक्सपर्ट श्रीमान नंदन नीलेकनी जी के नेतृत्व में एक हाई पावर टास्क फोर्स बनाने का निर्णय किया है जो एग्जामिनेशन रिफॉर्म की तरफ फोकस करेगा.
0: മുൻ രാഷ്ട്രപതിയും ശാസ്ത്രജ്ഞനുമായിരുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിന്റെ ചരമവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. 2015 ജൂലൈ 27 മേഘാലയയിലെ ഷില്ലോങ്ങിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ വിദ്യാർത്ഥികളോട് സംവദിക്കുന്നതിനിടെ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിര്യാണം. ഐ എസ് ആർഒയിലും ഡിആർഡിഒയിലും സമാനതകളില്ലാത്ത സംഭാവനകൾ നൽകിയ എ പി ജെ അബ്ദുൾ കലാം മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന കലാം കോ സലാം രാജ്യവ്യാപക പ്രചാരണ പരിപാടിക്ക് ഇന്ന് തുടക്കമാകും. ബി ജെ പി ന്യൂനപക്ഷ മോർച്ചയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പരിപാടിയുടെ ഭാഗമായി റാലികളും അനുസ്മരണ സമ്മേളനങ്ങളും നടക്കും. സി ആർ പി എഫ് സ്ഥാപക ദിനത്തിൽ സൈനികർക്കും കുടുംബാംഗങ്ങൾക്കും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കൾ ആശംസകൾ നേർന്നു. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ആഭ്യന്തര സുരക്ഷയും സംരക്ഷിക്കുന്നതിൽ സി ആർ പി എഫ് നൽകിയ വിലമതിക്കാനാകാത്ത സംഭാവനകളെ നേതാക്കൾ പ്രശംസിച്ചു. ഈ വർഷത്തെ അമർനാഥ് യാത്രയിൽ ദർശനം നടത്തിയ തീർത്ഥാടകരുടെ എണ്ണം 4 ലക്ഷം കവിഞ്ഞു. 4,474 തീർത്ഥാടകർ അടങ്ങിയ സംഘം ജമ്മുവിലെ ഭഗവതി നഗർ യാത്രീനിവാസിൽ നിന്ന് വടക്കൻ കാശ്മീരിലെ ബാൾട്ടാൽ അടിസ്ഥാന ക്യാമ്പിലേക്ക് ഇന്നലെ യാത്ര തിരിച്ചിട്ടുണ്ട്. ഈ മാസം 3 ആരംഭിച്ച യാത്ര ശ്രാവണ പൌർണമിയും രക്ഷാബന്ധൻ ആഘോഷവും ഒരുമിച്ച് വരുന്ന ഓഗസ്റ്റ് 28 സമാപിക്കും. പാകിസ്ഥാനെയും പ്രതിഷേധങ്ങളെയും സംബന്ധിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ വ്യാജ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതായി കേന്ദ്ര സർക്കാർ. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സൃഷ്ടിച്ച ഡീപ്പ് ഫേക്ക് വീഡിയോയാണ് പ്രചരിക്കുന്നതെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന വിഭാഗം സ്ഥിരീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ശാസ്ത്രീയ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഖരമാലിന്യ പരിപാലന ചട്ടങ്ങൾ സംബന്ധിച്ച മേഖലാതല ശില്പശാലകളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സാമൂഹിക ശുചിത്വം ഓരോ പൌരന്റെയും ഉത്തരവാദിത്തമാകണമെന്നും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന പ്രവണത ഇല്ലാതാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഓണം സപ്ലൈകോ മേളകൾക്ക് ഓഗസ്റ്റ് 8 തുടക്കമാകും. ഓണമേള മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. പൂഴ്ത്തിവയ്പ്പ് ഉൾപ്പെടെ തടയാനും ഓണക്കാല വിപണി നിയന്ത്രിക്കാനും കളക്ടറുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡ് പ്രവർത്തനം തുടങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ആൾ മരിച്ചു. കൊയിലാണ്ടി സ്വദേശിയാണ് മരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
4: രോഗ ഉറവിടം സംബന്ധിച്ച് വ്യക്തമല്ല. കിണറിലെ ജലസാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിരുന്നു. പ്രദേശത്തെ ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ നടത്തിയതായും ആരോഗ്യോപാധികൃതർ പറഞ്ഞു. ഇദ്ദേഹം ജലാശയങ്ങളിൽ കുളിക്കുകയോ നീന്തുകയോ ചെയ്തതായി പ്രാഥമിക അന്വേഷണത്തിൽ വിവരമില്ല. പൊതുവെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നും നീന്തൽ കുളങ്ങളിൽ നിന്നുമാണ് അമീബ ശരീരത്തിൽ പ്രവേശിക്കാറുള്ളത്. നേരത്തെയും കോഴിക്കോട് ജില്ലയിൽ അമീബിക് മസ്തിഷ്ക മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം നിരവധി പേർ ചികിത്സയിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുമുണ്ട്.
0: കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത കേസിൽ പാത്തോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ MK റാമിനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു. തലശ്ശേരി കോടതി 5 കസ്റ്റഡിയിൽ വിട്ടത്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഒഡീഷയിലും ഛത്തീസ്ഗഡിലും അതിശക്തമായ മഴ ഇന്നും തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആന്ധ്രാ തീരം, കർണാടക, കിഴക്കൻ മധ്യപ്രദേശ്, ഗുജറാത്ത്, ഹരിയാന, ഛത്തീസ്ഗഡ്, ഡൽഹി, ഹിമാചൽ പ്രദേശ്, ഝാർഖണ്ഡ്, മാഹി, പഞ്ചാബ്, വിദർഭ, പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലും സമാന കാലാവസ്ഥയായിരിക്കുമെന്ന് മുന്നറിയിപ്പുണ്ട്. കാസ്പിയൻ കടലിൽ ഇറാനിയൻ വാണിജ്യ കപ്പലിന് നേരെ യുക്രൈൻ നടത്തിയ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ. ആക്രമണത്തിൽ ഒരു നാവികൻ കൊല്ലപ്പെടുകയും മറ്റൊരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇറാനിയൻ വിദേശകാര്യമന്ത്രി ആരോപിച്ചതിന് പിന്നാലെയാണ് മുന്നറിയിപ്പ്. കാസ്പിയൻ കടൽ ഉൾപ്പെടെ റഷ്യയിലെ സൈനിക ലക്ഷ്യങ്ങളിൽ യുക്രൈൻ ദീർഘദൂര ആക്രമണങ്ങൾ നടത്തിയെന്ന യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിയുടെ പ്രഖ്യാപനത്തെ തുടർന്ന് ഇറാൻ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. അമേരിക്ക ഇറാൻ വെടിനിർത്തൽ ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന പ്രതീക്ഷയിൽ പശ്ചിമേഷ്യ. എല്ലാ തലങ്ങളിലുമുള്ള ചർച്ചകൾ തുടരുകയാണെന്ന് UNലെ US അംബാസഡർ മൈക്ക് വാട്സ് പറഞ്ഞു. അതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി വാഷിംഗ്ടണിൽ നാളെ കൂടിക്കാഴ്ച നടത്തും. ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. വനിതകളുടെ 48 kg ഭാരോദ്വഹനത്തിൽ മീരാബായ് ചാനുവാണ് സ്വർണ്ണ മെഡൽ നേടിയത്. ചരിത്ര വിജയം നേടിയ മീരാബായ് ചാനുവിനെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അഭിനന്ദിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 689 ഉയർന്ന് 76,750, നിഫ്റ്റി 198 നേട്ടത്തിൽ 23,967 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 680 കൂടി 1,06,960 ഗ്രാമിന് 13,370 ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ന്യൂഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിലെ പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെയുള്ള വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. മുൻ രാഷ്ട്രപതിയും ഇന്ത്യയുടെ മിസൈൽ മാനുമായ ഡോക്ടർ APJ അബ്ദുൾ കലാമിന്റെ ചരമവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. കേരളത്തിൽ ശാസ്ത്രീയ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഒഡീഷയിലും ഛത്തീസ്ഗഡിലും അതിശക്തമായ മഴ ഇന്നും തുടരും. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കാൻ സാധ്യത. 5 ഇന്ന് മഞ്ഞ ജാഗ്രത. കാസ്പിയൻ കടലിൽ ഇറാനിയൻ കപ്പലിന് നേരെ യുക്രൈൻ നടത്തിയ ആക്രമണത്തിന് ശക്തമായ മറുപടി നൽകുമെന്ന് ഇറാൻ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
3: ആകാശവാണി ഗാനസല്ലാപം.

0: മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ടെത്തിയും വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതിമത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-766-844. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.

0: സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: വയറിനാണേ ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
1: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.

ചിന്തയും പാട്ടുകളുമായി കേൾക്കൂ എൻ റേഡിയോ 91.2.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: ഗുഡ് ഈവനിങ്, എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. പ്രണയം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് പലർക്കും, പ്രത്യേകിച്ച് വൺ സൈഡ് ലവ്. അതൊരു പ്യുവറായിട്ടുള്ള ഒരു എന്താ അതിന് മീനിങ്, പ്രഷ്യസ് ആണത് ഭയങ്കരമായിട്ട്. ഇത് പറയാൻ കാരണം ഞാൻ എന്തിനാണ് ഈ ഗാനമഞ്ജരി ഇങ്ങനെ പ്രണയത്തെ കുറിച്ചൊക്കെ ഒന്ന് പറയുന്നത് വെച്ചാൽ, ഒരു ഡെഡിക്കേഷൻസ് ഉണ്ട്. അതായത് എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ ഇന്നലെ ഒന്ന് കണ്ടു. അപ്പോൾ അവൻ കുറെ കാര്യങ്ങൾ സംസാരിക്കുന്ന ഇടയ്ക്ക് അവൻ്റെ വൺ സൈഡ് പ്രണയത്തെ കുറിച്ച് സംസാരിച്ചു. ഓരോ കാര്യങ്ങളിങ്ങനെ എടുത്തെടുത്തിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവന്. എന്താ, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ചിലപ്പോൾ ഒരു പക്ഷേ അവൻ പോയി പ്രപ്പോസ് ചെയ്യുക പോലും ചെയ്തില്ലായിരിക്കും. പക്ഷെ എന്നിരുന്നാൽ കൂടി അവനത് പറയുമ്പോൾ അവൻ്റെ കണ്ണിൽ കണ്ട ഒരു തിളക്കം, ചിലപ്പോൾ ആ വ്യക്തിക്ക് ചിലപ്പോൾ അറിയത്തത് പോലും ഇല്ലായിരിക്കും കേട്ടോ. എന്നിരുന്നാൽ കൂടി വ്യക്തിയുടെ പേരൊന്നും പറയണമെന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് അതുൽ എന്നാണ്. അപ്പം അതിൽ നീ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ ഡെഡിക്കേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പാട്ട് ഇതാണ്, പറയാതെ അറിയാതെ നീ പോയതല്ലേ എന്ന പാട്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ്. ഒരു വിരഹം ഏറ്റവും മനോഹരമായിട്ട് ഒരു പാട്ടിനുള്ളിൽ അടച്ച് നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ ആ പാട്ട് നമുക്ക് കേൾക്കാം. ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ഡെഡിക്കേഷൻസും പറയാം. അതിനായിട്ട് വിളിക്കൂ ഗാനമഞ്ജരിയിലേക്ക്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544 7004. അപ്പോൾ നമുക്ക് പാട്ട് കേട്ട് തിരിച്ചു വരാം.

0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
1: അങ്ങനെ പാട്ടൊക്കെ ആസ്വദിച്ച് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. നിങ്ങൾക്കും ഇതേപോലെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് വേഗം തന്നെ ഗാനമഞ്ജരിയിലേക്ക് വിളിക്കൂ. വിളിക്കുന്ന നമ്പർ ഇതാണ്, 9544700092. ഇപ്പം നമുക്കൊരു മെസ്സേജ് ഉണ്ട്, നമുക്ക് ആ മെസ്സേജിലേക്ക് പോവാം. ഈ ചേട്ടൻ നമ്മൾ 4 മണി ആവുന്നത് കാത്തിരിക്കുകയായിരുന്നു തോന്നുന്നു മെസ്സേജ് അയക്കാനായിട്ട്. ഗുഡ് ഈവനിങ് എൻ്റെ റേഡിയോ. എൻ്റെ റേഡിയോ ഗാനമഞ്ജരി കേൾക്കുന്ന എല്ലാ പ്രിയ കൂട്ടുകാർക്കും വേണ്ടി മാന്നാർ മത്തായി സ്പീക്കിംഗ് എന്ന സിനിമയിലെ ആറ്റിറമ്പിൽ ആൽമരത്തിൽ എന്ന ഗാനം കേൾപ്പിക്കുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ് PV മുഹമ്മദ് വടക്കേ ബാവുനിൽ നിന്നും. അപ്പോൾ ചേട്ടന് വേണ്ടി നമുക്ക് ആ പാട്ട് കേൾക്കാം. പക്ഷെ ഇതിനോടൊപ്പം മറ്റൊരു മെസ്സേജും കൊണ്ട് കോഴിക്കോട് നിന്നും രാജരാജനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സത്യം സിനിമയിലെ നീയൻ സുന്ദരി എൻ്റെ മാത്രം സുന്ദരി എന്ന പാട്ട് വെച്ച് തരുമ്പോൾ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ പാട്ട് കേട്ട് തിരിച്ചു വരാം.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
0: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം N Radio 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8, സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-76684. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു.
2: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ്റെ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
3: '1995 പുറത്തിറങ്ങിയ മാന്നാർ മത്തായി സ്പീക്കിംഗ് എന്ന മലയാള ചിത്രത്തിലെ ആറ്റിറമ്പിൽ ആൾമരത്തിൽ എന്ന പാട്ടാണ് നമ്മളിപ്പോൾ കേട്ടത്. ബിജു തിരുമലയുടെ വരികൾക്ക് SP വെങ്കടേഷ് ഈണം പകർന്ന ചിത്രചേച്ചിയും ദാസേട്ടനും പാടി മനോഹരമാക്കിയ ഒരു പാട്ടായിരുന്നു. ഇതേപോലെ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് വേഗം തന്നെ ഗാനമഞ്ചിലേക്ക് നമുക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 9544-700-902. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചിരിയാണ്. അപ്പോൾ നിങ്ങളുടെ കോളുകൾ കാത്തിരിക്കുകയാണ് ഞാൻ. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് അക്കൗണ്ടിലേക്ക് പോവാം. ഹലോ
4: ഹലോ
3: ഹലോ, ബൈജു. ആ ചേട്ടൻ, എവിടെന്നാ വിളിക്കുന്നത്? തുറയക്കുന്ന്. ആ ചേട്ടൻ, ഇന്ന് ഏത് പാട്ടാ ഗാനമഞ്ചിൽ കേൾക്കേണ്ടത്? വ്യക്തമല്ലേ ചേട്ടാ, ഒന്നുകൂടെ പറയൂ. ഓക്കെ, ഇതാർക്കെങ്കിലും വേണ്ടി ചേട്ടൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ ഈ പാട്ട്? ഓക്കെ, ഈ പാട്ട് വെച്ചുതരാം കേട്ടോ. എന്നാ ഓക്കെ ചേട്ടാ.
4: ഓക്കെ,
3: നമുക്ക് മെസ്സേജ് ഉണ്ട്. ഹായ് നിതിൻ, ചാത്തന്നൂരിൽ നിന്നും രാജീവാണ്. എനിക്ക് വേണ്ട പാട്ട് പകൽപ്പൂരം എന്ന പടത്തിലെ ജയേട്ടനും ചിത്രചേച്ചിയും പാടിയ ഹേ ശിങ്കാരി ഞാൻ ഹേമന്തി എന്ന പാട്ട് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിനോടൊപ്പം ആ പാട്ടും കേൾക്കാം.

0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
1: ഒരു ഹിന്ദി പാട്ട് കേട്ട് നമ്മൾ വീണ്ടും തിരികെ വന്നിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇതേപോലെ നിങ്ങൾക്ക് ഹിന്ദിയോ മലയാളമോ തമിഴോ ഇംഗ്ലീഷോ ഏത് പാട്ട് വേണമെങ്കിലും നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതിനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ. നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാനായിട്ട് വിളിക്കണം. നമ്പർ ഇതാണ്, 9544700912. വേഗം തന്നെ വിളിച്ചോളൂ. നമുക്ക് കുറെ മെസ്സേജ് ഇടാറുണ്ട്, പക്ഷെ നമുക്ക് ഇപ്പോൾ ഒരു കോളും ഉണ്ട്. നമുക്ക് ആ കോൾ എടുത്തിട്ട് മെസ്സേജിലേക്ക് പോവാം. ഹലോ, നമസ്കാരം. ഇത് ആരാണ്? ആ സജിച്ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം അവിടെ? കൊറേ നാളായല്ലോ കേട്ടിട്ട്. ഇന്ന് ഏത് പാട്ടാ ചേട്ടന് വേണ്ടേ?
2: 2005
1: ആ പാട്ട് ഒന്നുകൂടെ പറയോ. എന്തോ അനുരാഗ് എന്ന സിനിമയില് ഓക്കെ, ഈ പാട്ട് ഇറക്കാൻ വേണ്ടി ഡെഡിക്കേഷൻ ഉണ്ടോ ചേട്ടാ? ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ. ഹായ് ഗാനമഞ്ജരി, നമസ്കാരം. എന്ത് പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ. അച്ചുവിന്റെ അമ്മ എന്ന സിനിമയിലെ നല്ലൊരു പാട്ടാണ്. ഇത് ചോദിച്ചിരിക്കുന്നത് സിന്ധു തഴവിൽ നിന്നാണ്. അപ്പോൾ സിന്ധു ചേച്ചിക്ക് വേണ്ടി നമുക്ക് ആ പാട്ടും കേൾക്കാം അതിനോടൊപ്പം.

0: ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537. ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
1: ഓണം വന്നോ, ഇനി രശ്മി ഹാപ്പി ഹോംസിൽ ഓഫറുകളുടെയും ഡിസ്കൗണ്ടുകളുടെയും കാലം. രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും ആകർഷകമായ ഡിസ്കൗണ്ടുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ ഈ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടംപോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.
1: ഓലവാലൻ കിളികളും എന്ന പാട്ടായിരുന്നു ചേട്ടൻ ചോദിച്ചത്. ആ പാട്ട് തന്നെയാണോ കിട്ടിയെന്ന് എനിക്കറിയില്ല. എന്നിരുന്നാൽ കൂടി ചേട്ടൻ ഹാപ്പിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി, അല്ലെ നമുക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാനായിട്ട് നിങ്ങൾ ഗാനമഞ്ജരിയിലേക്ക് വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700902. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോവാം. ഹലോ ഹലോ
2: ഹലോ
1: ആ ഹലോ നമസ്കാരം, ഇത് ആരാണ് സംസാരിക്കുന്നത്? ആ പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്? പേര് പറയൂ. ആ അജിത് ചേച്ചിക്ക് ഏത് പാട്ടാ വേണ്ടേ? പാട്ട് വേണം. ഓക്കെ, എങ്ങനെയുണ്ട് വിശേഷങ്ങളൊക്കെ? ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു?
2: നല്ല
1: അങ്ങനെ പോകുന്നില്ലേ? എന്തായാലും ചേച്ചിക്ക് ഞാൻ പാട്ട് വെച്ചേരാം കേട്ടോ. ആ പാട്ട് തന്നെ വെച്ചിരുന്നായിരിക്കും. ഓക്കെ, ഒരു മെസ്സേജ് ഉണ്ട് ഇതിനോടൊപ്പം. കൊറ്റമ്പലിൽ നിന്നും ശ്യാമാണ്. എനിക്ക് കല്യാണരാമൻ എന്ന സിനിമയിലെ തുമ്പി കല്യാണത്തിന് വന്നെത്തിയ തുമ്പികളെ എന്ന പാട്ട് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ്. ഈ പാട്ട് ഈ പ്രോഗ്രാം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ പാട്ട് ഇതിനോടൊപ്പം കേൾക്കാം കേട്ടോ.

0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.
1: നാം വളരും തോറും ചുരുങ്ങിപ്പോകുന്ന ആകാശമാണ് അച്ഛനും അമ്മയും. അതിന്റെ വലിപ്പം തിരിച്ചറിയുന്നത് അവർ ഇല്ലാതാകുമ്പോഴാണെന്ന് ഇത് പറഞ്ഞിരിക്കുന്നത് സിബിയാണ്. സിബി മലയിലല്ല, സിബിരാജ് ഭാവനയാണ് മെസ്സേജ് അയച്ചിരിക്കുകയാണ്. അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഒരു ഡെഡിക്കേഷൻ ഉണ്ട്. പാട്ടിതാണ്. രാപ്പകൽ എന്ന സിനിമയിലെ അമ്മ മനസ്സ് തങ്ക മനസ്സ് എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് എൻഡ്രോയിഡിയൻ 81.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ ചോദിക്കാൻ, നിങ്ങളുടെ ഡെഡിക്കേഷൻസ് ഒക്കെ പറയാം. അതിനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ ഗാനമഞ്ചരിയിലേക്ക്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700912. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ ഹലോ ഹലോ നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്? ആ പറഞ്ഞോളൂ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? ചായ കുടിക്കുന്നു അല്ലേ. ഓക്കെ, ഇന്ന് ഏത് പാട്ടാ ചേട്ടൻ വേണ്ടേ? അതേത് പാട്ട്? കാർത്തു. കാർത്തു, ഓക്കെ, ആ പാട്ട് വെച്ചേരാം കേട്ടോ. കാർത്തു, കാർത്തു നിന്റെ തോർത്തു നിന്ന് ആ പാട്ടാണോ?
2: കൃഷ്ണപ്രിയ,
1: കൃഷ്ണപ്രിയയ്ക്കും ഹരിപ്രിയയ്ക്കും വേണ്ടി നമ്മൾ ഈ പാട്ട് എന്തായാലും വെച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ.

0: മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
1: ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
2: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8, സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-7998-87. മറ്റൊരു നമ്പർ 9846-7668-44. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു.
2: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ചരിയിലേക്ക്.

സൂര്യനുദിച്ചിരുന്നു. ഈ പാട്ട് റീൽസ് ചെയ്ത് വൈറലായ കുറെ ആൾക്കാരുണ്ട്. റീൽസിൽ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഒരു അമ്മ മകൻ ബോണ്ട് കണക്ഷൻ കൂടിയാണ് ഈ പാട്ട് അല്ലേ. അടിപൊളി ഒരു പാട്ടാണ്, എപ്പോ കേട്ടാലും നമുക്ക് വീണ്ടും വീണ്ടും കേൾക്കാൻ ഒരു മടിയില്ലാത്തൊരു പാട്ടാണ്. അപ്പോൾ ആ പാട്ടായി കേട്ട് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ റേഡിയോ 81.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയോടൊപ്പം കൂടെ ഉള്ളത് ആർജെ നിതിനാണ്. അപ്പോൾ നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാനായിട്ട് നിങ്ങളുടെ ഡെഡിക്കേഷൻസ് ഒക്കെ പറയാം. അതിനായിട്ടുള്ള നമ്പർ ഇതാണ്, 9544700912. ഇപ്പോൾ നമുക്ക് ഒരു മെസ്സേജ് ഉണ്ട്, നമുക്ക് ആ മെസ്സേജിലോട്ട് പോവാം. ഹായ് നമസ്കാരം, എൻ്റെ പേര് ഭാനു. എനിക്ക് ഒറ്റയാൾ പട്ടാളം എന്ന സിനിമയിലെ മായാ മഞ്ചിൽ എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. ഇത് ഡെഡിക്കേഷൻ ഉണ്ട് എൻ്റെ പ്രിയപ്പെട്ട ആർജു സ്വാതിക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാതിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് ഭാനുമ്മ. അപ്പോൾ നമുക്ക് ഈ പാട്ട് കേൾക്കാം. അതിനോടൊപ്പം നമുക്ക് മറ്റൊരു മെസ്സേജും ഉണ്ട്. ഹായ്, ഞാൻ ആദിത്യ, തഴയിൽ നിന്നാണ്. എനിക്ക് അരുമക്കിളി നീയല്ലേ ആരീരാരം പാട്ടല്ലേ എന്ന പാട്ട് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് രണ്ട് പാട്ടും ഇതിനോടൊപ്പം കേൾക്കാം കേട്ടോ.

0: പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിന് ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണ് പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
5: അറിഞ്ഞില്ലേ രശ്മി, രശ്മി ഹാപ്പി ഹോമിൽ ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ എന്നിവയ്ക്ക് മെഗാ ഓഫറുകൾ. ഓഫറുകൾ മാത്രമല്ല, 10 കോടി രൂപയുടെ ആകർഷകമായ സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. സമ്മാനങ്ങളുടെ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
6: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
7: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
8: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം 8 റേഡിയോ 91.2 ഗാനമഞ്ചരിയിലേക്ക്.

0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
1: എല്ലാവരെയും ബോധ്യപ്പെടുത്തി ജീവിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മൾ നമ്മളായിട്ട് തന്നെ സമാധാനത്തോടെ ജീവിക്കുന്നത്, അല്ലേ? സമാധാനം കിട്ടാൻ ഒരു നല്ല പാട്ട് കേൾക്കുന്നത് എത്ര മനോഹരമാണെന്നറിയാമോ? ഈ വൈകുന്നേരങ്ങളിൽ ഒരു ചായയോടൊപ്പോ, അല്ലെങ്കിൽ ചായ വേണ്ട, ചുമ്മാ ഒരു പാട്ടായി കേട്ട് ഇങ്ങനെ ഇരിക്കുക. ഇതേപോലെ നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ട് റേഡിയോ കൂടെ കേട്ട് കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ അടിപൊളിയായിരിക്കും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ ഗാനമഞ്ജരിയിലേക്ക്. വിളിക്കേണ്ട നമ്പർ ഞാൻ ഒന്നുകൂടെ പറയാം, 9544-700-942. വേഗം വിളിച്ചോളൂ. ഇത് എൻ റേഡിയോ 91.2, രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഗാനമഞ്ജരി, നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഹായ് ചേട്ടാ, ഞാൻ ഗൗരിയാണ്. എനിക്ക് കരിനീലി എന്ന സോങ് വെച്ച് തരുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. എൻ്റെ അനിയൻ നന്ദുവിന് വേണ്ടിയാണ്, അവൻ്റെ ഫേവറേറ്റ് സോങ് ആണ്, ഇതൊന്ന് വെച്ച് തരുമോ പ്ലീസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നന്ദുവിന് വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം. അതേപോലെ തന്നെ മറ്റൊരു മെസ്സേജ് ഉണ്ട്, ഷിയാസ് ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മാടമ്പി എന്ന മൂവിയിലെ കല്യാണ കച്ചേരി എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ് ഷിയാസ് കായംകുളം. അപ്പോൾ ഷിയാസിനും നന്ദുവിനും വേണ്ടി നമുക്ക് ഈ രണ്ട് പാട്ടും കേട്ടുവരാം.

0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ്റെ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
1: സമയം ഒരുപാട് വിലയുള്ള ഒരു സാധനമാണ് സമയം. പലപ്പോഴും നമ്മളതൊന്നും മനസ്സിലാക്കാറില്ല. പലതും കയ്യിൽ നിന്ന് പോകുമ്പോഴാണ് അന്ന് അത് അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ആ സമയം ഞാൻ വേണ്ട രീതിയിൽ വിനിയോഗിച്ചില്ല എന്നൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത്. കിട്ടുന്ന സമയങ്ങളെല്ലാം നല്ല രീതിയിൽ യൂസ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് സമയം ഇങ്ങനെ അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ പരിപാടി വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയം. പക്ഷേ നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഹായ് ഗാനമഞ്ജരി, ഹായ് നിതിനേട്ട, ഞാൻ അനുവാണ്. എനിക്ക് ക്രിസ്റ്റി എന്ന സിനിമയിലെ പാൽമണം തൂകുന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. പ്ലീസ് പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഉറപ്പായിട്ടും വെച്ച് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആ പാട്ട് കേൾക്കാം.

0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്ക്.
1: നമ്മളോട് ആരെങ്കിലും വന്നിട്ട് നിന്നെ കാണാൻ ഭംഗിയുണ്ട് അല്ലെങ്കിൽ നീ ആ ചെയ്ത കാര്യം നല്ല അടിപൊളിയാണ് എന്ന് പറയുകയാണ്, നമ്മൾ എന്താണ് തിരിച്ചു പറയുന്നത്? താങ്ക് യു പറയല്ലേ. എന്നാൽ പേർഷ്യൻ കൾച്ചറിൽ ഇതിന് ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു റീപ്ലൈ ഉണ്ട്. അവിടെ ഒരാൾ നമ്മളെ നോക്കി യു ആർ ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ നീ ചെയ്ത കാര്യം നല്ലതാണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ അവർ തിരിച്ചു പറയുന്നത് നിങ്ങളുടെ കണ്ണുകൾക്കാണ് ഭംഗി എന്നാണ്. എന്താ അടിപൊളിയല്ലേ. അതായത് മറ്റൊരാളുടെ നന്മയോ ഭംഗിയോ തിരിച്ചറിയണമെങ്കിൽ ആദ്യമേ ആ ബ്യൂട്ടി നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. നിങ്ങളുടെ മനസ്സ് പ്യുവർ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് മറ്റൊരാളുടെ ക്വാളിറ്റിയെ കാണാൻ പറ്റുന്നത്. അത് നിങ്ങളുടെ ഇന്നർ ബ്യൂട്ടിയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇതാണ്, ഈ ലോകം ഒരു കണ്ണാടിയാണ്. നമ്മൾ മറ്റുള്ളവരിൽ എന്ത് കാണുന്നു, അവരെക്കുറിച്ച് നമ്മൾ എന്ത് വിചാരിക്കുന്നു എന്നതൊക്കെ നമ്മുടെ തന്നെ ഇന്നർ റിഫ്ലക്ഷൻ ആണ്. സംഭവം ഇതാണ്, ഒരാളുടെ കുറ്റവും കുറവും മാത്രമാണ് നമ്മൾ കാണുന്നതെങ്കിൽ അത് അവരുടെ പ്രശ്നമല്ല, നമ്മുടെ പ്രശ്നമാണ് എന്ന്. അപ്പോൾ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഗാനമഞ്ജരി നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. തുടർന്നും നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കൂ ഇത് എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-76684. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേയുള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു.
2: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രതിഷേധത്തിനെതിരെയുള്ള പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ലഹരി മാഫിയയുടെ പൂർണമായ ഉന്മൂലനം വരെ ഓപ്പറേഷൻ തൂഫാനുമായി മുന്നോട്ടു പോകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് സ്പീഡ് ഗവർണർ ഇല്ലാത്ത വാഹനങ്ങൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി സി പി ജോൺ. ഓണക്കാലത്ത് അവശ്യ സാധനങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കാൻ നടപടിയുമായി സിവിൽ സപ്ലൈസ് വകുപ്പ്. പൂഴ്ത്തിവെപ്പ് തടയാൻ പരിശോധന ശക്തമാക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ബംഗാൾ ഉൾക്കടലിൽ അതിതീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. കോമൺവെൽത്ത് ഗെയിംസിൽ മലയാളി താരങ്ങളായ സജൻ പ്രകാശും മുരളി ശ്രീശങ്കറും ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രതിഷേധത്തിനെതിരെയുള്ള പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സഭയുടെ അന്തസ്സിന് അനുസരിച്ച് അംഗങ്ങൾ പെരുമാറണമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. പ്രതിപക്ഷ ബഹളത്തിനിടെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്ന് ആരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. പ്രതിഷേധത്തിനിടെ ആക്രമിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ സമർപ്പിച്ച പ്രത്യേക ഹർജിയും ലിസ്റ്റ് ചെയ്ത മറ്റു ഹർജികളും പരിഗണിക്കും. സംസ്ഥാനത്ത് ശാസ്ത്രീയ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഖരമാലിന്യ പരിപാലന ചട്ടങ്ങളുടെ മേഖലാതല ശില്പശാലകൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാമൂഹിക ശുചിത്വം ഓരോ പൌരന്റെയും ഉത്തരവാദിത്തമാകണമെന്നും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന പ്രവണത ഇല്ലാതാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഓണക്കാലത്ത് അവശ്യ സാധനങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിന് സിവിൽ സപ്ലൈസ് വകുപ്പ് വിപുലമായ ഒരുക്കങ്ങൾ ആരംഭിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ്. സപ്ലൈകോയുടെ ഓണം ട്രേഡ് ഫെയറുകൾ അടുത്ത മാസം 8 ആരംഭിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. AAY റേഷൻ കാർഡ് ഉടമകൾക്കുള്ള 16 ഇനം ഉൽപ്പന്നങ്ങൾ അടങ്ങുന്ന സൌജന്യ ഓണക്കിറ്റ് വിതരണം ഓഗസ്റ്റ് ആദ്യവാരം ആരംഭിക്കും. വിപണിയിലെ പൂഴ്ത്തിവെപ്പ് തടയാൻ ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡുകൾ പരിശോധന ശക്തമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് സ്പീഡ് ഗവർണർ ഇല്ലാത്ത വാഹനങ്ങൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി സി പി ജോൺ. കുറ്റിപ്പുറം ബസ് അപകടം ഏറെ ഗൌരവതരമാണെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു.
1: ഒരു സ്റ്റേജ് കാരിയർ ബസ് എന്നുള്ള നിലയ്ക്ക് അത് ഓവർ സ്പീഡ് പോയി എന്നാണ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ കാണുന്നത്. കഴിഞ്ഞ കൊട്ടാരക്കര അപകടത്തിന് ശേഷം എന്ത് അപകടം ഉണ്ടായാലും അത് പോലീസ് കേസ് ആവുന്നതിന് പുറമെ ഒരു 5-day എൻക്വയറി, അതിന് പോസ്റ്റ് ക്രാഷ് എൻക്വയറി എന്നാണ് പേരിട്ടിട്ടുള്ളത്. അപ്പൊ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കർശനമായിട്ടുള്ള സ്പീഡ് നിയന്ത്രണം പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് നടത്തണം. അതേപോലെ സ്റ്റേജ് കാരിയർക്കെല്ലാം സ്പീഡ് ഗവർണർ വേണം. അപ്പൊ സ്പീഡ് ഗവർണർ ഇല്ലാത്ത വണ്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ കർശനമായ നടപടികൾ എടുക്കും.
0: ലഹരി മാഫിയയുടെ പൂർണമായ ഉന്മൂലനം വരെ ഓപ്പറേഷൻ തൂഫാനുമായി മുന്നോട്ട് പോകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജനങ്ങൾ ഒരേ മനസ്സോടെ സ്വീകരിച്ച ഈ പദ്ധതി കേരളത്തെ സുരക്ഷിത സംസ്ഥാനമാക്കുമെന്നും അദ്ദേഹം കാസർഗോഡ് മാധ്യമങ്ങളോട് പറഞ്ഞു. 8500 പേർ അറസ്റ്റിലായതായും 70 കോടി വിലമതിക്കുന്ന മയക്കുമരുന്ന് ഇതിനകം പിടികൂടിയിട്ടുണ്ടെന്നും ശ്രീ രമേശ് ചെന്നിത്തല അറിയിച്ചു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർ ജില്ലാ കുടുംബശ്രീ ഓഫീസിൽ നടത്തിവന്ന കുത്തിയിരിപ്പ് സമരം ഒത്തുതീർന്നു. കൃഷിമന്ത്രി ടി സിദ്ദിഖ് നേരിട്ടെത്തി സമരക്കാരുമായി ചർച്ച നടത്തിയാണ് ഒത്തുതീർപ്പിലെത്തിയത്. മൈക്രോ പ്ലാനിലെ അപാകത ഉടൻ പരിഹരിക്കുമെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ മുഴുവൻ ദുരന്തബാധിതർക്കും 2 ലക്ഷം രൂപ വീതം നൽകുമെന്നും മന്ത്രി അറിയിച്ചു. കൊല്ലം കുണ്ടറയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച യുവാവ് ചികിത്സയിലിരിക്കെ മരിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കുണ്ടറ സ്വദേശി സിയാദാണ് മരിച്ചത്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_ TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: തുടർച്ചയായ പഠനമാണ് ജീവിതമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തിരുവനന്തപുരം ഹിന്ദി പ്രചാരസഭയിൽ ബിരുദദാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഹിന്ദി പ്രചാരസഭയുടെ സ്ഥാപകൻ വാസുദേവൻ പിള്ളയുടെ അർത്ഥകായ പ്രതിമ മുഖ്യമന്ത്രി അനാച്ഛാദനം ചെയ്തു. ഈ വർഷത്തെ ഓണം വാരാഘോഷം പ്ലാസ്റ്റിക് രഹിതമായി നടപ്പിലാക്കുമെന്ന് ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി ചെയർമാൻ വി മുരളീധരൻ എംഎൽഎ. തിരുവനന്തപുരം നഗരസഭയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഘോഷയാത്രയ്ക്കുള്ള ഫ്ളോട്ടുകളുടെ നിർമ്മാണത്തിന് പ്രകൃതി സൌഹൃദ വസ്തുക്കൾ മാത്രമേ ഉപയോഗിക്കാവൂ. ഹരിതചട്ടം പാലിച്ച് നിർമ്മിക്കുന്ന മികച്ച ഫ്ളോട്ടുകൾക്ക് സമ്മാന നിർണയത്തിൽ മുൻഗണന നൽകുന്നതിനോടൊപ്പം പ്രത്യേക ഹരിത ഫ്ളോട്ട് അവാർഡും സമ്മാനിക്കുമെന്നും ശ്രീ വി മുരളീധരൻ അറിയിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ബിജെപിക്കെതിരെ ചില മലയാള മാധ്യമങ്ങൾ നടത്തുന്ന വ്യാജ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖർ എംഎൽഎ. കേരളത്തിലെ ജനങ്ങൾ അടിസ്ഥാനരഹിതമായ വാർത്തകൾ തള്ളിക്കളയുമെന്ന് അദ്ദേഹം പറഞ്ഞു. പാർട്ടിയുടെ മീഡിയ ടീമുമായി വിവരങ്ങൾ സ്ഥിരീകരിക്കാതെയാണ് ഇവ നൽകിയതെന്നും ശ്രീ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. ബംഗാൾ ഉൾക്കടലിൽ അതിതീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണത്തിന്റെ വിഴിഞ്ഞം കേന്ദ്രത്തിലുള്ള അക്വേറിയത്തിൽ പ്രദർശനത്തിനായി പുതിയ അതിഥി കൂടി. കന്യാകുമാരി കടലിൽ നിന്ന് മത്സ്യത്തൊഴിലാളികൾ എത്തിച്ചു നൽകിയ ഗിറ്റാർ ഫിഷ് ആണ് പുതിയ അതിഥി. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: 2 ആഴ്ച മുൻപാണ് കന്യാകുമാരിയിൽ നിന്നും ഗിറ്റാർ ഫിഷിനെ വിഴിഞ്ഞത്തെത്തിച്ചത്. വിഴിഞ്ഞം സമുദ്ര ഗവേഷണ കേന്ദ്രത്തിന്റെ അക്വേറിയത്തിലെത്തിയ ഗിറ്റാർ ഫിഷിന് തിരണ്ടിയുടെ തലയും സ്രാവിന്റെ ഉടലിന് സമാനമായ രൂപവുമാണുള്ളത്. കാഴ്ചയിൽ ഗിറ്റാറിന്റെ രൂപമുള്ളതിനാലാണ് ശാസ്ത്രലോകം ഇതിന് ഗിറ്റാർ ഫിഷ് എന്ന് പേരിട്ടത്. തവിട്ട് കലർന്ന മഞ്ഞ നിറവും ശരീരത്തിൽ പൊട്ടുകൾ പോലുള്ള അടയാളവുമുള്ള മീനാണിത്. തരുണാസ്ഥികളാൽ നിർമ്മിതമായ ഇതിന്റെ ശരീരത്തിന് ചെറു സ്കെയിലിന്റെ വലുപ്പമാണുള്ളത്. ഗിറ്റാർ ഫിഷിന് കൂട്ടായി വെള്ള തിരണ്ടിക്കുഞ്ഞിനെയും അക്വേറിയത്തിൽ എത്തിച്ചിട്ടുണ്ട്.
0: അടുത്ത മാസം 2 നടക്കുന്ന സെറ്റ് പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡ് lbscenter.kerala.gov.in നിന്നും ഡൌൺലോഡ് ചെയ്യണമെന്ന് അധികൃതർ അറിയിച്ചു. ഇത് തപാൽ മാർഗം ലഭിക്കുന്നതല്ല. കണ്ണൂർ ആറളം ഫാമിലെ കാട്ടാനകളെ തുരത്തുന്ന ഗജമുക്തി ദൌത്യം പുനരാരംഭിച്ചു. 4 ആനകളെയാണ് ഇന്ന് തുരത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
4: കൊട്ടിയൂർ റേഞ്ച് കീഴ്പള്ളി സെക്ഷൻ പരിധിയിലെ ആറളം പഞ്ചായത്ത്, ആറളം വില്ലേജ്, ആറളം ഫാം എന്നിവിടങ്ങളിൽ തമ്പടിച്ച കാട്ടാനകളെ ആറളം ബട്ടർഫ്ലൈ സാങ്ച്വറിയിൽ എത്തിക്കുന്ന ദൌത്യമാണ് ഇന്ന് നടത്തിയത്. രാവിലെ മുതൽ കൊട്ടിയൂർ റേഞ്ച് കീഴ്പള്ളി സെക്ഷൻ പരിധിയിലെ ആറളം TRDM ബ്ലോക്ക് 8 ഹെലിപാഡ് 18 ഏക്കർ പ്രദേശങ്ങളിൽ നിന്നുമാണ് ആനകളെ തുരത്തുന്ന ദൌത്യം നടത്തിയത്. 4 കാട്ടാനകളെ ഹെലിപാഡ് 18 ഏക്കർ ഭാഗങ്ങളിൽ നിന്നും താളിപ്പാറ ആനമുക്ക് വഴി ആറളം ബട്ടർഫ്ലൈ സാങ്ച്വറിയിലേക്ക് കയറ്റിവിട്ടു.
0: ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ മലയാളി താരങ്ങളായ സജൻ പ്രകാശും മുരളി ശ്രീശങ്കറും ഫൈനലിൽ. നീന്തലിൽ പുരുഷന്മാരുടെ 200 മീറ്റർ ബട്ടർഫ്ലൈ ഇനത്തിലാണ് ഒളിമ്പ്യൻ സജൻ പ്രകാശ് ഫൈനലിൽ കടന്നത്. ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയുമായി സജൻ പ്രകാശ് ഇന്ന് രാത്രി നടക്കുന്ന മത്സരത്തിൽ മാറ്റുരയ്ക്കും. ലോങ് ജംപ് താരം മുരളി ശ്രീശങ്കർ 8.01 മീറ്റർ ചാടിയാണ് ഫൈനലിൽ ഇടം നേടിയത്. പുരുഷന്മാരുടെ 65 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ തമിഴ്നാട് സ്വദേശി രാജമുത്തുപാണ്ഡി വെള്ളിമെഡൽ നേടി. ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രതിഷേധത്തിനെതിരെയുള്ള പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ലഹരി മാഫിയയുടെ പൂർണ്ണമായ ഉന്മൂലനം വരെ ഓപ്പറേഷൻ തൂഫാനുമായി മുന്നോട്ടു പോകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് സ്പീഡ് ഗവർണർ ഇല്ലാത്ത വാഹനങ്ങൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി CP ജോൺ. ഓണക്കാലത്ത് അവശ്യ സാധനങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കാൻ നടപടിയുമായി സിവിൽ സപ്ലൈസ് വകുപ്പ്. പൂഴ്ത്തിവയ്പ്പ് തടയാൻ പരിശോധന ശക്തമാക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ബംഗാൾ ഉൾക്കടലിൽ അതിതീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ

0: ആകാശവാണി വാർത്താ വീക്ഷണം കണ്ടൽ
1: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 രാമായണ സന്ധ്യയിലേക്ക് സ്വാഗതം. ഇന്ന് കർക്കിടകം 10. കഴിഞ്ഞ 10 ദിവസങ്ങളായിട്ട് രാമായണ കഥാഭാഗമൊക്കെ നമ്മൾ അങ്ങനെ പറഞ്ഞു വരികയായിരുന്നു അല്ലേ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു രാവണന്റെ അഹങ്കാരത്തെ പറ്റി, യമനെ തോൽപ്പിച്ചു, സർപ്പങ്ങളെ തോൽപ്പിച്ചു, ഒരുപാട് സ്ത്രീകളുടെ ശാപം രാവണൻ ഏറ്റുവാങ്ങി, സകല ജനങ്ങളും രാവണനെ വെറുത്തു തുടങ്ങി. ഇതിൽ നിന്ന് നമ്മൾ എന്താണ്, നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ അത് ഉപകാരപ്രദമല്ലാത്ത രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിച്ചു കഴിഞ്ഞാൽ സകല മനുഷ്യരും നമ്മളെ വെറുക്കും എന്നാണ് രാവണന്റെ ഈ കഥാപാത്രം രാമായണത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒന്നോർക്കണം, രാവണൻ എത്രയോ കാലം തപസ്സിരുന്നിട്ടാണ് ബ്രഹ്മാവിൽ നിന്ന് അത്ര മഹത്തരമായിട്ടുള്ള വരം കൈവരിക്കുന്നത്. പക്ഷേ ആ വരത്തെ നല്ല രീതിയിൽ രാവണൻ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല. എല്ലാവരുടെയും ശാപങ്ങൾ വാരിക്കൂട്ടി രാവണൻ അട്ടഹസിച്ച് നടക്കുകയായിരുന്നു. ഇനി നമുക്ക് രാമനും ലക്ഷ്മണനും സീതയും എവിടെയാണെന്നറിയേണ്ടേ? ചിത്രകൂടത്തിൽ നിന്നും താമസം മാറ്റി. കാരണം ചിത്രകൂടവാസം ഏകദേശം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. രാമലക്ഷ്മണന്മാരും സീതയും ചിത്രകൂടത്തിലുണ്ട് എന്ന് എല്ലാവരും അറിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് അവരവിടുന്ന് താമസം മാറുന്നതും. പഞ്ചവടിയിലേക്ക് താമസം മാറാൻ ഇവർക്ക് നിർദ്ദേശം നൽകുന്നത് അഗസ്ത്യ മുനിയാണ്. ഗോദാവരിയുടെ തീരത്തുള്ള ഒരു പ്രദേശമാണ് പഞ്ചവടി. പഞ്ചവടി പൂക്കൾ കൊണ്ടും പൂമ്പാറ്റുകളെ കൊണ്ടും അതിസുന്ദരമായിട്ടുള്ള ഒരു പ്രദേശമാണ്. അവിടെ അവർ പർണശാല ചമച്ചു, താമസം ആരംഭിച്ചു. ഓരോ ഋതുക്കൾ ഇങ്ങനെ കടന്നു പോകുമ്പോഴും അവിടുത്തെ കാനന ഭംഗി നമുക്ക് വർണ്ണിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. രാമനും സീതയും ആരണ്യ ജീവിതം പ്രണയ ജീവിതമാക്കി മാറ്റി. അങ്ങനെ വനവാസത്തിന്റെ ഒരു സംവത്സരം പിന്നിട്ടു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാമനും സീതയും അങ്ങനെ കളിവാക്കുകളൊക്കെ പറഞ്ഞിരുന്നപ്പോഴേക്കും രാമന്റെ സൗന്ദര്യം കണ്ട് ഒരാൾ അവിടെ വന്നു. ആരായിരിക്കും ആ ഒരാൾ? എന്തായാലും ആ ഒരാൾ ഒരു സ്ത്രീയാണ്. അയോധ്യയിൽ വെച്ച് മന്ദര എന്നൊരു സ്ത്രീയാണ് ആദ്യത്തെ വഴിത്തിരിവ് സൃഷ്ടിക്കാൻ കാരണമായത്. ഇവിടെയും ഒരു സ്ത്രീയാണ് രാമന്റെ ജീവിതത്തിലെ മറ്റൊരു പ്രതിസന്ധിക്ക് കാരണക്കാരിയാവുന്നത്. കാമാന്ധയും അസൂയാലുവും സ്വാർത്ഥമതിയുമായ ഒരു രാക്ഷസിയാണ് ശൂർപ്പണക. മാത്രമല്ല രാവണന്റെ സഹോദരിയുമാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ശൂർപ്പണകയുടെ ഭർത്താവായ വിറ്റുജഹൻ രാവണന്റെ വാളിനിരയാകുന്നു. പിന്നീട് ശൂർപ്പണക ഒരു ഭ്രാന്തിയെ പോലെ അലമുറിയിട്ട് കരയുകയാണ്. അനുജത്തിയെ ആശ്വസിപ്പിക്കാനാവാതെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് രാവണൻ. അവൾക്ക് ഇഷ്ടമുള്ള ആരെ വേണമെങ്കിലും വരിക്കാനുള്ള അനുമതി രാവണൻ നൽകുകയും ചെയ്തു. അതോടെയാണ് ശൂർപ്പണകയ്ക്ക് ആശ്വാസവുമാകുന്നത്. പുതിയൊരു ഭർത്താവിനെ തേടി അന്വേഷണം അങ്ങനെ നടക്കുകയാണ്. ലോകമൊട്ടാകെ അവളെ തേടി നടക്കുന്നുണ്ട്. ഒരു പ്രിയ ഭർത്താവിനായിട്ട് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു പുരുഷനെ കണ്ടെത്താനാവാത്ത ഒരു സങ്കടത്തിൽ നടക്കുമ്പോഴാണ് പഞ്ചവടിയിൽ വെച്ച് ശ്രീരാമനെ കാണുന്നത്. പ്രഥമ ദൃഷ്ടിയിൽ തന്നെ ശ്രീരാമനോട് ശൂർപ്പണകയ്ക്ക് അനുരാഗം തോന്നുന്നു. മോഹിനിയായി വേഷം ധരിച്ച് പ്രണയാഭ്യർത്ഥനയുമായിട്ട് രാമന്റെ അരികിലേക്ക് എത്തുന്ന മോഹിനിയെ നമുക്ക് കാണാം.
1: മോഹിനി, ആരാണ് നീ? എന്താണ് ഈ കാട്ടിൽ നീ ചെയ്യുന്നത്?
2: രാവണന്റെ സഹോദരി ശൂർപ്പണകയാണ് ഞാൻ. വന്നത് ഒരാഗ്രഹവുമായിട്ടാണ്. സീതയെ ഉപേക്ഷിക്കണം, എന്നിട്ട് എന്നെ ഭാര്യയാക്കണം.
1: ഭദ്രി, ഞാൻ വിവാഹിതനാണ്. നിന്നെ സ്വീകരിക്കുവാൻ എനിക്കാവില്ല. ഭവതി, എന്റെ അനുജനായ ലക്ഷ്മണനെ സമീപിക്കും. സുന്ദരനും ധീരനുമാണവൻ.
0: പിന്നീട് ശൂർപ്പണക ലക്ഷ്മണന്റെ അരികിലെത്തുന്നു.
3: ഞാൻ നിന്നെ സ്വീകരിക്കില്ല. ഞാൻ ശ്രീരാമദാസനാണ്.

0: ജ്യേഷ്ഠനെ തന്നെ വശത്താക്കാൻ ശ്രമിച്ചോളൂ.
1: നിങ്ങൾ ഈ ശൂർപ്പണകയെ പരീക്ഷിക്കുകയാണോ?
0: ജ്യേഷ്ഠ, ഈ ശൂർപ്പണക രൂപം മാറി രാക്ഷസിയായി. ദ്രംഷ്ടകളും കൂർത്ത നഖങ്ങളുമായി ജ്യേഷ്ഠത്തിയുടെ നേരെ പാഞ്ഞെടുക്കുന്നു. ഞാൻ വാളെടുക്കട്ടെ?
2: സഹോദരി ശൂർപ്പണക, ആരാണ് നിന്നെ വേദനിപ്പിച്ചത്? ആരാണ് നിന്നെ മുറിവേൽപ്പിച്ചത്?
1: രാമനും ലക്ഷ്മണനും സീതയുമാണ് അതിന് കാരണക്കാർ. അവരുടെ ചോര കുടിച്ചാലേ ഇനി ഞാൻ ശാന്തയാകൂ.
2: രാമ, ഈ കരനിത നിന്നെ തേടി വരുന്നു.
3: പിന്നീട് ഖരനും ശ്രീരാമനും തമ്മിൽ ഘോരയുദ്ധമായി. ശ്രീരാമൻ ഖരനെ വധിച്ചു. അതോടെ ശൂർപ്പണക തന്റെ മൂത്ത ജ്യേഷ്ഠനായ രാവണനോട് സങ്കടം പറയുവാൻ ലങ്കയിലെത്തി. ശൂർപ്പണക ഒരു പ്രതീകമാണ്. തന്റെ ആഗ്രഹ നിർവൃതിക്കായി ഏതധർമ്മ പ്രവൃത്തിയും ചെയ്യുവാൻ തയ്യാറാകുന്ന ഒരാളിന്റെ പ്രതീകം. പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ, താൻ ഉദ്ദേശിക്കുന്ന ആരു തന്നെ ആയാലും താൻ ഉദ്ദേശിക്കുന്ന കാര്യം സാധിക്കണമെന്ന് ചിന്തയുള്ളവൾ. അതിനായി അവൾ ധർമ്മം മറന്നു, ധർമ്മബോധം മറന്നു. തെറ്റിന്റെ പാതയിലേക്ക്, അക്രമത്തിന്റെ പാതയിലേക്ക് നീങ്ങുന്നവളാണ് ശൂർപ്പണക. അങ്ങനെയുള്ളവർക്ക് ഉചിതമായ ശിക്ഷ ലഭിക്കുമെന്ന സൂചനയാണ് ഈ കഥയിലൂടെ നാം മനസ്സിലാക്കുന്നത്. രാമായണ സന്ധ്യയിൽ രാമായണ കഥയുമായി കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സ്വാതി ആചാര്യ. രാമായണ സന്ധ്യയിൽ അടുത്ത ദിവസം നമുക്ക് ഒത്തുചേരാം. സ്റ്റേ ട്യൂൺ 91.2.

0: ഖുസാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബി കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
1: ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തെക്കൻ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ഹോം അപ്ലയൻസസ് ആയ രശ്മി ഹാപ്പി ഹോംസിലൂടെ പർച്ചേസ് ചെയ്താലോ? അതും ഈ ഓണക്കാലത്ത്. മാത്രമോ, കാറ്, സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും. സമ്മാനങ്ങൾ മാത്രമല്ല, വമ്പൻ ഓഫറുകളും രശ്മി ഹാപ്പി ഹോംസിലുണ്ട്. അപ്പോൾ ഈ പൊന്നോണം ത്രില്ലോണമാക്കാം രശ്മി ഹാപ്പി ഹോംസിലൂടെ. ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള രശ്മി ഹാപ്പി ഹോം സന്ദർശിക്കൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
2: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ ഡി റേഡിയോ 91.2.

0: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
1: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
2: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ NT Radio 91.2.

ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാ മനുഷ്യരും പലപ്പോഴും പറയുന്നൊരു വാചകമുണ്ട്, ഞാൻ ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്, എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ്, എൻ്റെ ഭർത്താവിന് വേണ്ടിയാണ്, കുടുംബത്തിന് വേണ്ടിയാണ്, സമൂഹത്തിന് വേണ്ടിയാണ്. ഇതൊക്കെ നല്ലതാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷേ നമുക്ക് വേണ്ടിയും നാം ജീവിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ആദ്യം നാം ജീവിക്കേണ്ടത് നമുക്ക് വേണ്ടി തന്നെയാണ്. കാരണം നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി സന്തോഷപൂർവ്വം ജീവിക്കാനാകണമെങ്കിൽ നമുക്ക് നമ്മളെ സന്തോഷിപ്പിക്കാനാവണം. ഒരു വാഹനത്തിൽ അഞ്ചു പേരെ കയറ്റിക്കൊണ്ടു പോകുന്ന വാഹനം സന്തോഷപൂർവ്വം ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അതിനാവശ്യമായ ഇന്ധനം അതിൽ നിറയ്ക്കേണ്ടതുണ്ട്. അല്ലാതെ കയറിയിരിക്കുന്നവരുടെ സന്തോഷത്തിനല്ല വാഹനം ഓടുന്നത്, അതിൽ നിറയ്ക്കുന്ന സന്തോഷത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും ഇന്ധനം കൊണ്ടാണ്. അതുപോലെ തന്നെ എത്ര തിരക്കായാലും എന്തെല്ലാം ജോലികളുണ്ടായാലും നമ്മുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കുന്ന ചിലതിനൊക്കെയായി കുറച്ചു സമയം നാം മാറ്റിവെക്കണം. അത് നല്ല ഗാനങ്ങൾ കേൾക്കുന്നതാണെങ്കിൽ, വായനയാണെങ്കിൽ, ഗാർഡനിങ് ആണെങ്കിൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സൗഹൃദ സംഭാഷണങ്ങളാണെങ്കിൽ, അതിനൊക്കെയായി കുറേ സമയം നമ്മുടെ ജീവിതത്തിൽ മാറ്റിവെക്കേണ്ടതുണ്ട്. നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണം നാം തന്നെ കണ്ടെത്തി നമ്മുടെ ആത്മാവിന് നൽകേണ്ടതാണ്. മറ്റൊരാൾക്ക് നമ്മുടെ ശരീരത്തിനെ നൽകാനാവും, ആത്മാവിന് നൽകാനാവില്ല. തിരിച്ചറിയുന്നത് ഗുണകരമാണ്. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.

ശുഭദിന ചിന്തകൾ. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: പഠിക്കണ്ട, നോക്കണ്ട, താൻ എന്റെ പെണ്ണില് തിക്കി തിരക്കി നടക്കണ്ട,
1: നിക്കണ്ട, നോക്കണ്ട, താൻ എന്റെ പെണ്ണില് തിക്കി തിരക്കി നടക്കണ്ട, കൽക്കണ്ടം പൂശിയ കിന്നരമാക്കുമായി കൈക്കുരി കാട്ടി അടുക്കണ്ട.
2: എന്റെ കരണല്ലേ,
0: പോടോ പോടോ.
3: Radio 91.2.

0: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടല്ലോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8, സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ടെത്തിയും വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതിമത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-7998-87. മറ്റൊരു നമ്പർ 9846-7668-44. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264369. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.